നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 14, 2026 ജൂൺ 28 ഞായർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 31 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ഇന്ന് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കോഴിക്കോട്ടെ നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ അന്തരിച്ച തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലറുടെ 147-ാം ജന്മദിനം ആചരിച്ചു. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

0: on Rainbow 107.5 MHz. Musically yours. News Rainbow.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം

ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം സ്നേഹം നിറച്ച ബെഡ് കോഫിയിലേക്ക്. ഞാനുണ്ട് കൂടെ സുരേഷ് കാഞ്ഞിരക്കാട്ട്. എല്ലാവരും നിരന്തരമായി തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. ചിലർ മറ്റുള്ളവരെക്കാൾ വളരെ വേഗത്തിൽ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ധാരാളം അന്തരാർത്ഥങ്ങളുണ്ട് കേട്ടോ. മനുഷ്യൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോഴും ഇത് ശരിയാണെന്ന് കാണാം. ജപ്പാനിൽ ഗംഗൻ ഗിമ എന്നയിടത്ത് മനോഹരമായ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്, ഒരു സെൻ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. വലിയൊരു വനത്തിന് ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ആ മനോഹരമായ നിർമ്മിതി. അതിന് തൊട്ടടുത്തായിട്ട് ഉപയോഗശൂന്യമായ കുറച്ച് ഭൂമിയുണ്ട്. എന്തിനാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഇങ്ങനെയൊരു സ്ഥലം എന്നറിയാമോ? അവിടെയാണത്രേ അടുത്ത ക്ഷേത്രം ഉണ്ടാക്കുക. പുതുതായി ഒരെണ്ണം നിർമ്മിക്കുന്നതിന് മുൻപ് മറ്റൊരു പരിപാടി കൂടിയുണ്ട്. നിലവിലിരിക്കുന്ന ക്ഷേത്രം പൊളിച്ചുകളയും. ഓരോ 20 വർഷം കൂടുമ്പോഴും അതുവരെയുള്ള ക്ഷേത്രം ഇതുപോലെ പൊളിച്ചു മാറ്റിയിട്ട് തൊട്ടടുത്ത് പുതിയൊരെണ്ണം നിർമ്മിക്കും അത്രേ. അതിനൊരു കാരണവും പറയുന്നുണ്ട്. ധാരാളം സന്യാസിമാർ, ബുദ്ധ സന്യാസിമാർ മരപ്പണിയിലും കല്ലുപണിയിലും ഡിസൈനിങ്ങിലുമൊക്കെ പരിശീലനവും വൈദഗ്ധ്യവും നേടിയിട്ടുണ്ട്. ആ കഴിവുകൾ നശിച്ചു പോകാതിരിക്കാനും തുടർന്ന് വരുന്ന യുവ സന്യാസിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും കൂടി വേണ്ടിയാണ് ഈ പരിപാടി. യെസ്, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൽ ഒന്നും ഒരു കാര്യവും ശാശ്വതമല്ല. എല്ലാത്തിനും നവീകരണം ആവശ്യമാണ്, കോൺസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ്. സംഗതി ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി പാട്ട്. ഗുഡ് ബെഡ് കോഫിയാണ് ഓൺ FM Rainbow 107.5.

Mistakes are the best teachers. One does not learn from success. It is desirable to learn vicariously from other people's failures, but it gets much more firmly seared in when they are your own. തെറ്റുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ ഏറ്റവും നല്ല അധ്യാപകരാണ്. വിജയത്തിൽ നിന്നും ഒരു വ്യക്തി കാര്യമായൊന്നും പഠിച്ചെന്നോ മനസ്സിലാക്കിയെന്നോ വരില്ല. മറ്റാളുകളുടെ പരാജയങ്ങളിൽ നിന്ന് പരോക്ഷമായി പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് അഭിലഷണീയമാണ്. എങ്കിലും സ്വന്തം തെറ്റുകളിൽ നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവയിൽ നിന്ന് മനസ്സിലാക്കുന്ന തിരിച്ചറിവുകളാണ് ഒരാളെ ആഴത്തിൽ, കൂടുതൽ ആഴത്തിൽ സ്വാധീനിക്കുക. ഒരു ഇന്ത്യൻ അമേരിക്കൻ വ്യവസായിയും അതിലുപരി വലിയൊരു മനുഷ്യസ്നേഹിയുമായ മൗനിഷ് പബ്രായാണ് ഈ പ്രസ്താവനയുമായി ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റിൽ വന്നിരിക്കുന്നത്.

0: തൻ്റെ ഭാര്യയുമൊത്ത് സ്ഥാപിച്ച ദക്ഷിണ ഫൗണ്ടേഷൻ വഴി സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം സമൂഹത്തിലെ അവശതകളിൽ അനുഭവിക്കുന്നവർക്കായി ചെലവിടുന്നു. ഒപ്പം ധനനിക്ഷേപ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സഹായകരമായ ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മോനീഷ് പബ്രായ്. ബിറ്റ് കോഫിയാണ്, കേട്ടുകൊണ്ടിരിക്കാം 7 മണി വരെ.
1: Musically yours, FM Rainbow 107.5. Stay tuned.

തകതടിക്കണത് തകതടിക്കണത് തകതടിക്കണത് തകതടിക്കണത്.

വേൾഡ്, കായിക ലോകം, അത് ജീവിതത്തിൻ്റെ ഒരു പകർപ്പ് തന്നെയാണ്. മുന്നോട്ട് പോകാൻ നമുക്ക് പ്രചോദനവും പ്രോത്സാഹനവും തരുന്ന ഒത്തിരി കഥകൾ ആ ലോകത്ത് സംഭവിക്കാറുണ്ട് അല്ലേ? യെസ്, അത്തരത്തിലൊന്നാണ് കാരോലി ടാക്കാക്സിൻ്റെ കഥ. ആളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടാവാം, ഒരു പക്ഷെ കേട്ടിട്ടില്ലായിരിക്കാം. എന്തായാലും ആ ജീവിതകഥ നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. സോ കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദാ ഒന്നുകൂടി കേട്ടോളൂ. ഹംഗറിയുടെ ആർമിയിൽ ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു കാരോലി ടാക്കാക്സ്. ദേശീയ അന്തർദേശീയ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ പലവട്ടം ചാമ്പ്യനായ ആളായിരുന്നു അദ്ദേഹം. 1940 ടോക്കിയോ ഒളിമ്പിക്സിൽ പിസ്റ്റൾ ഉപയോഗിച്ചുള്ള ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ നേടാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ കാരോലിയുടെയും ഹംഗറിയുടെയും ഒളിമ്പിക് സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് ഒരു ദിവസം പട്ടാള പരിശീലനത്തിനിടയിൽ ആളുടെ കയ്യിലിരുന്ന് ഒരു ഗ്രനേഡ് പൊട്ടിത്തെറിച്ചു. ആ അപകടത്തിൽ കാരോലിയുടെ വലത് കൈ നഷ്ടപ്പെട്ടു. ഈ ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായും നമ്മളിൽ മിക്കവരും ചോദിക്കുന്ന എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന ചോദ്യം അദ്ദേഹം സ്വയം ചോദിച്ചോ എന്നറിയില്ല. പക്ഷേ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളതുപോലെ നിരാശനായി തന്നിലേക്ക് ഒതുങ്ങി മാറിയിരുന്നില്ല അദ്ദേഹം. വലത് കൈ നഷ്ടപ്പെട്ടതിൽ സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം തന്നിൽ ഇപ്പോഴുമുള്ള കഴിവുകളിൽ കാരോലി പൂർണ്ണമായും വിശ്വസിച്ചു. അതുപോലെ തന്നെ ഒരു കുഴപ്പവുമില്ലാത്ത ഇടത് കൈയിനെയും. ആ കൈകൊണ്ട് താൻ ലോക ചാമ്പ്യനാകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ചികിത്സയെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ കാരോലി ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്തേക്ക് പോയിട്ട് അവിടെ വച്ച് പരിശീലനം തുടങ്ങി. അതിനൊരു കാരണമുണ്ട്. സാധാരണഗതിയിലെ അസാധ്യം എന്ന് തോന്നുന്ന ഒരു കാര്യം ആരെങ്കിലും ശ്രമിക്കുമ്പോൾ നെഗറ്റീവ് കമൻസ് കൊണ്ട് പിന്തിരിപ്പിക്കാൻ ധാരാളം പേരുണ്ടാവും. അതുപോലെ നമ്മുടെ ദൗർഭാഗ്യത്തിൽ സഹതാപം പ്രകടിപ്പിക്കൽ. മറ്റുള്ളവർ അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ, സഹതാപം കാണിക്കുമ്പോൾ നമ്മുടെ നിശ്ചയദാർഢ്യം ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഒഴിവാക്കാനാണ് കാരോലി ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്തേക്ക് തൻ്റെ ജീവിതം പറിച്ചു നട്ടത്. എന്തുതന്നെയായാലും വിധിയെ പഴിച്ചിരിക്കാതെ തനിക്ക് സംഭവിച്ച വീഴ്ചയിൽ നിന്നും അതിവേഗം എഴുന്നേറ്റ കാരോലി ഇടത് കൈകൊണ്ട് പരിശീലനം നടത്തി പ്രാഗൽഭ്യം നേടി. ഒരു വർഷത്തിന് ശേഷം ഹംഗറിയുടെ ദേശീയ ഷൂട്ടിംഗ് മത്സരവേദിയിൽ അദ്ദേഹം എത്തി. പഴയ കൂട്ടുകാരൊക്കെ സന്തോഷത്തോടുകൂടി കാരോലി ടാക്കാക്സിനെ സ്വാഗതം ചെയ്തു. എല്ലാവരും വിചാരിച്ചത് അവരുടെ പ്രകടനം കാണാൻ എത്തിയതാണ് കാരോലി എന്നാണ്. എന്നാൽ അവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാരോലി ടാക്കാക്സും മത്സരിച്ചു. എന്നു മാത്രമല്ല, ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തു ഇടത് കൈകൊണ്ട്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ ഹംഗറിയെ പ്രതിനിധീകരിച്ച് മെഡൽ നേടി. ഓടോ വെള്ളിയോ ഒന്നുമല്ല, സ്വർണം തന്നെ. അവിടെയും അവസാനിച്ചില്ല കേട്ടോ. 4 ശേഷം ഹെൽസിങ്കി ഒളിമ്പിക്സിലും കാരോലിയുടെ ഇടത് കൈ ഹംഗറിക്ക് സ്വർണ മെഡൽ നേടിക്കൊടുത്തു. ഇവിടെ കാരോലി ടാക്കാക്സിന്റെ കൈയിനേക്കാൾ പ്രധാനം അദ്ദേഹത്തിന്റെ മനസ്സാണ്. യെസ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതവും അങ്ങനെ തന്നെയാണ്. നേട്ടങ്ങളിലേക്ക് എത്തുന്നതിന് കഴിവുകളേക്കാൾ കൂടുതൽ ആവശ്യം മനോഭാവമാണ്. അതുണ്ടെങ്കിൽ, പോസിറ്റീവായ മനോഭാവമുണ്ടെങ്കിൽ, കാരോലി ടാക്കാക്സ് കാണിച്ചു തന്നതുപോലെ പ്രാഗൽഭ്യം എന്നത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. മറക്കാതെ ഓർമ്മ വെച്ചോളൂ കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫി റെയിൻബോ FM 107.5. Musically yours, FM Rainbow 107.

വിജയത്തെ അകമഴിഞ്ഞ് ആരാധിക്കുന്നവർ ഭാവിയിൽ അതിൻ്റെ പ്രതിബിംബമായി മാറും. ഉത്കർഷേച്ഛയെ ആരാധിക്കുന്നവർ തീവ്രമായ ആഗ്രഹത്തോടെ മുന്നേറുന്നവരായി മാറും. സ്നേഹത്തെയും ലാളിത്യത്തെയും ആരാധിക്കുന്നവർ അവരുടെ വാക്കിലും പ്രവൃത്തികളിലും ഇതേ ഗുണഗണങ്ങൾ പ്രകടിപ്പിക്കുന്നവരായി മാറും. ഫ്രണ്ട്സ്, ഈ ചൊല്ല് പറയുന്നതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം സമ്പർക്കത്തിലിരിക്കുന്ന വ്യക്തികളുടെ സ്വാധീനം നമ്മുടെ വ്യക്തിത്വത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? നോക്കാം നമുക്ക് ബെഡ് കോഫി എന്താണ് പറയാൻ പോകുന്നതെന്ന് ഈ ലാസ്റ്റ് സെഗ്മെന്റിൽ. പേര് വയ്ക്കാതെ ഒരാൾ എഴുതിയ കഥയാണ് കേട്ടോ പറയുന്നത്. താൻ ഏറ്റവും ആരാധിച്ചിരുന്ന തൻ്റെ അമ്മൂമ്മയെ പറ്റിയാണ് കഥ.

0: ഒരു ഉൾനാടൻ കർഷക ഗ്രാമത്തിലാണ് എൻ്റെ അമ്മമ്മ ജനിച്ചത്. 1929 ഓഗസ്റ്റ് 26 ദി ഗ്രേറ്റ് ഡിപ്രഷൻ, ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം വരുന്നതിനും 2 മാസം മുൻപ്. കുടുംബം കൃഷി ചെയ്തിരുന്നത് നാണ്യവിളയായ പരുത്തിയായിരുന്നു. വിലയിടിവ് വന്നതോടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലയും വല്ലാതെ പരിങ്ങലിലായി. ഏറ്റവും ഇളയ കുട്ടിയായിരുന്ന അമ്മമ്മ സാമ്പത്തിക മാന്ദ്യം ഏതാനും വർഷങ്ങൾ തുടർന്നു വന്നതുകൊണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു സാധനവും വേസ്റ്റ് ചെയ്യാതെ ജീവിക്കാൻ പഠിച്ചു. അവരുടെ അമ്മാവൻ, അമ്മമ്മയുടെ അമ്മാവൻ, അദ്ദേഹത്തിൻ്റെ പേര് ജെസ് എന്നാണ്, അദ്ദേഹം ഏറെ സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അമ്മുമ്മയെ വലിയ ഇഷ്ടവുമായിരുന്നു അദ്ദേഹത്തിന്. ഓരോ പ്രാവശ്യവും അമ്മാവൻ്റെ അടുത്ത് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം താൻ ഏറെ സ്പെഷ്യലാണ് എന്ന തോന്നലുണ്ടാക്കുമായിരുന്നു അമ്മുമ്മയിൽ. അങ്ങനെയൊരു തോന്നൽ വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്താണെന്നോ, അമ്മാവൻ ഉപയോഗിക്കുന്ന പിങ്ക് കളറിലുള്ള ഗ്ലാസ് മറ്റാർക്കും ഉപയോഗിക്കാൻ കൊടുക്കില്ല, പക്ഷേ അമ്മുമ്മയ്ക്ക് കൊടുക്കും. ഒരു ദിവസം ഈ ഗ്ലാസും എടുത്ത് വാട്ടർ കൂളറിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയി അമ്മുമ്മ. വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് താഴെ വീണ് പൊട്ടി പല കഷണങ്ങളായി ചിതറിപ്പോയി. സങ്കടവും പേടിയും സഹിക്കാൻ വയ്യാതെ പുള്ളിക്കാരി തേങ്ങിക്കരയാൻ തുടങ്ങി. മറ്റാർക്കും കൊടുക്കാത്ത ഗ്ലാസ് തനിക്ക് മാത്രം തന്നത് ഇഷ്ടക്കൂടുതലുണ്ടല്ലേ. താനത് അശ്രദ്ധമായി കൊണ്ടു നടന്ന് പൊട്ടിച്ചു കളഞ്ഞു. കുറ്റബോധം വല്ലാതെ വേദനിപ്പിച്ചു അമ്മമ്മയെ. ശബ്ദം കേട്ട് മുറിക്കു പുറത്തു വന്ന ജെസ് അമ്മാവിന് കാര്യം മനസ്സിലായി. കരയുന്ന കുട്ടിയെ സ്നേഹത്തോടെ നോക്കി അദ്ദേഹം വിളിച്ചു, "റൂബി." അതായിരുന്നു കേട്ടോ അമ്മമ്മയുടെ പേര്. ഗ്ലാസ് പൊട്ടിയത് അമ്മാവൻ അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു അമ്മമ്മയുടെ ധാരണ. അദ്ദേഹവും താനത് അറിഞ്ഞതായി ഭാവിച്ചില്ല. എന്നിട്ട് അമ്മമ്മയെ വിളിച്ചിട്ട് അമ്മാവൻ ഇങ്ങനെ പറഞ്ഞു, "റൂബി, ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ആ പൊട്ട പിങ്ക് ഗ്ലാസ് ഇല്ലേ, അത് ഉപയോഗിച്ച് ഞാൻ മടുത്തു. നീ എനിക്ക് വേണ്ടി അതൊന്ന് പൊട്ടിച്ച് കളയാമോ? അപ്പോൾ പിന്നെ പുതിയൊരെണ്ണം വാങ്ങാമല്ലോ. ഇതിരിക്കുമ്പോൾ മറ്റൊന്ന് വാങ്ങാനുള്ള മടികൊണ്ടാണ്." ഇത് കേട്ടപ്പോൾ അമ്മുമ്മയുടെ മനസ്സ് ഊഹിക്കാമല്ലോ. ആശ്വാസവും സന്തോഷവും നിറഞ്ഞ് ആ 6 വയസ്സുകാരി അമ്മാവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. "ഞാനത് ചെയ്തു അങ്കിൾ ജെസ്, ഐ ഡിഡ് ഇറ്റ് ഫോർ യു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്. അമ്മാവനോടുള്ള ഇഷ്ടവും ആരാധനയും ഇരട്ടിയായി അമ്മുമ്മയ്ക്ക്. ഈ കഥ അവർ ആരോടൊക്കെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്നോ. അദ്ദേഹത്തിൻ്റെ സ്നേഹവും സഹാനുഭൂതിയും നിറഞ്ഞ മനോഭാവവും പെരുമാറ്റവും തൻ്റെ ജീവിതത്തിലേക്കും പകർത്തിയ അവർ തിരിച്ചറിവായ സമയത്ത് അന്നത്തെ ഗ്ലാസ് പൊട്ടിയ സംഭവത്തിൽ എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് മനസ്സിലായി അമ്മമ്മയ്ക്ക്. അമ്മാവൻ കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് തന്നെ ആശ്വസിപ്പിച്ചതെന്ന് മനസ്സിലായി. അതോടെ അദ്ദേഹത്തോടുള്ള ആരാധനയ്ക്ക് അളവില്ലാതായി. തൻ്റെ ജീവിതകാലം മുഴുവൻ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ റൂബി അമ്മമ്മയ്ക്ക് സാധിച്ചത് അമ്മാവൻ എപ്പോഴും അവർ സ്പെഷ്യലാണ് എന്ന ഒരു ഫീൽ കൊടുത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും പലരും അമ്മമ്മയോട് മോശമായി പെരുമാറുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തപ്പോഴും അവരോടുള്ള ദേഷ്യവും വെറുപ്പും മറച്ചുവെച്ച് അത് മാറ്റാൻ ശ്രമിച്ച് ആ ആളുകളോട് വീണ്ടും സ്നേഹത്തോടെ പെരുമാറാൻ അമ്മമ്മ ഊർജം കണ്ടെത്തിയത് അത്തരം അവസരങ്ങളിൽ അങ്കിൾ ജെസ് എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് ചിന്തിച്ച് അത് ഭാവനയിൽ കണ്ടുകൊണ്ടാണ്. ചുരുക്കത്തിൽ, എൻ്റെ അമ്മമ്മയെ ആരാധ്യയായ ഒരു വ്യക്തിയാക്കി മാറ്റിയത് അവരുടെ അങ്കിൾ ജെസ്സിനോടുള്ള നിഷ്കളങ്കമായ സ്നേഹവും ആരാധനയുമാണ്. ഡിയേഴ്സ്, ആ സ്റ്റോറി ഇവിടെ തീർന്നു കേട്ടോ. മിക്കവാറും നമ്മുടെ വ്യക്തിത്വവും സ്വഭാവവും രൂപപ്പെടുന്നത് നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ പുകഴ്ത്തുന്ന സംഗതികളിൽ നിന്നും അതുപോലെ നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ സ്വാധീനത്തിൽ നിന്നുമായിരിക്കും അല്ലേ. ഓക്കെ, എന്നാൽ ഇനി ആലോചിച്ച് നോക്കിക്കോളൂ, ആരാണ് നമുക്ക് മുന്നിൽ ഇങ്ങനെയുള്ളതെന്ന്, അവരുടെ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മളെ ആകർഷിച്ചതെന്ന്, അതുപോലെ എങ്ങനെ അത്തരത്തിൽ കൂടുതൽ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ എത്തിക്കാൻ സാധിക്കും ഒരു പെർഫെക്റ്റ് ലൈഫ് കിട്ടാനായിട്ട് എന്നുകൂടി. യെസ്, ചിന്തിച്ചോളൂ. ചിന്തിക്കാനുള്ള ഈ വക അങ്ങ് തന്നിട്ട് ബെഡ് കോഫി ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ഉത്തരങ്ങൾ കിട്ടട്ടെ, നല്ല സന്തോഷമുള്ള ഒരു ദിവസവും കൂടി ആയിരിക്കട്ടെ എന്ന ആശംസയും പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട്ട് സൈനിങ് ഓഫ്. മീറ്റ് യു ടുമോറോ. ബൈ ഫോർ നൗ.
1: You are listening to Rainbow FM 107.5, musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: സമയം 7 മണി കഴിഞ്ഞ് 1:28. ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 8:30 മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം. 10 മണിക്ക് വാട്സ്ആപ്പ്. 10:55 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. രണ്ട് 15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്. 3 മണിക്ക് കേൾക്കാം വിവിധ് ഭാരതി മുംബൈ റിലേ പ്രോഗ്രാംസ്.

0: 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 6:30 ICC വുമൻസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിന്റെ കമന്ററി. എട്ട് മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ ആകാശവാണിയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ശ്രോതാക്കൾ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.
1: സ്വാഗതം
2: സ്വാഗതം
1: കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റും 12 സെക്കൻഡുമായിട്ടുണ്ട്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അശ്വതിയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് നമുക്ക് ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് തിരുമുപ്പത്ത് നിന്നും ജിഷ ജോൺസൺ ആണ്. ഇന്നത്തെ ഗാനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മലയാളികളുടെ പ്രിയ നടി ജയഭാരതിയുടെ ഗാനങ്ങളാണ് ഇന്ന് ജിഷ ജോൺസൺ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത്. 1954 ജൂൺ 28 ശിവശങ്കരൻ പിള്ളയുടെയും ശാരദയുടെയും മകളായി തമിഴ്നാട്ടിലെ ഈറോഡിലാണ് ജയഭാരതി ജനിച്ചത്. യഥാർത്ഥ പേര് ലക്ഷ്മി ഭാരതി എന്നായിരുന്നു. 5 വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ജയഭാരതി വളരെ ചെറുപ്പത്തിലേ തന്നെ സിനിമയിൽ അഭിനയിക്കാനും തുടങ്ങി. എന്തായാലും നമുക്ക് ഇന്നത്തെ ആദ്യ ഗാനം കേൾക്കാം. ചിത്രം ഗുരുവായൂർ കേശവൻ. 1977 ഈ ചിത്രം റിലീസായത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

1967 ശശികുമാർ സംവിധാനം ചെയ്ത പെൺമക്കളായിരുന്നു ജയഭാരതിയുടെ ആദ്യത്തെ സിനിമ. തുടർന്ന് കുറച്ച് സിനിമകളിലെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. പിന്നെ 1968 പുറത്തിറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിൽ നായികയായി. അതിൽ തന്നെ മറ്റൊരു നായികയായിരുന്നു ഷീല. പിന്നീട് മലയാളത്തിലെ മുൻനിര നായികയായി ജയഭാരതി വളർന്നു. 15 വർഷത്തോളം മലയാള സിനിമയിൽ അവർ നായിക നടിയായി നിലനിന്നിരുന്നു. അടുത്ത ഗാനം കേൾക്കാം. ബാബുമോൻ എന്ന ചിത്രത്തിൽ നിന്ന് 1975 റിലീസായ ഈ സിനിമയുടെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ. ഈ ഗാനം പാടിയിരിക്കുന്നത് P. സുശീല.

അടുത്ത പാട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രോതാക്കളോടൊരു ചോദ്യം. അതായത്, ഇന്നത്തെ 10-ാമത്തെ ഗാനം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ശ്രോതാക്കൾക്ക് തരികയാണ് കേട്ടോ. അപ്പോൾ 10-ാമത്തെ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ക്ലൂ തരാം. ഈ പാട്ടിൽ ജയഭാരതിയെ നമുക്ക് കാണാനാവുന്ന ഒരു ഫോട്ടോയിലാണ്, ഈ പാട്ടിൽ ജയഭാരതി ഒരു ഫോട്ടോയിലാണ് ഇരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ക്ലൂ. അപ്പോൾ ഈ ക്ലൂ വെച്ച് ആർക്കെങ്കിലും പാട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോഴേക്കും നമുക്ക് 3-ാമത്തെ പാട്ട് കേട്ടിട്ട് വരാം. പഞ്ചതന്ത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇനി വരുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

പത്താമത്തെ പാട്ട് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ക്ലൂ ഒരിക്കൽ കൂടി പറയുകയാണ്. ഈ പാട്ടിൽ ജയഭാരതി ഒരു ഫോട്ടോയിലാണ്. അപ്പോൾ ശ്രോതാക്കൾ എത്രയും വേഗം ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്ററുണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്കിനി അടുത്ത ഗാനത്തിലേക്ക് പോകാം. 1976 റിലീസായ പഞ്ചമി എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം MS വിശ്വനാഥൻ.

തിരുമുപ്പത്ത് നിന്നും ജിഷ ജോൺസൺ തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്താമത്തെ ഗാനം കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ക്ലൂ ഞാൻ തന്നിരുന്നു. ഈ പാട്ടിൽ ജയഭാരതി ഒരു ഫോട്ടോയിലാണ് എന്നതാണ് ആദ്യത്തെ ക്ലൂ. ഇനി രണ്ടാമത്തെ ക്ലൂ പറയാം. ഇതിന്റെ ഗാനരംഗത്ത് നസീർ, വിൻസെന്റ്, റാണി ചന്ദ്ര, ബഹദൂർ ഇവരെയൊക്കെ നമുക്ക് കാണാനാവും. നസീർ, വിൻസെന്റ്, റാണി ചന്ദ്ര, ബഹദൂർ ഇവരൊക്കെ ഈ ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ക്ലൂ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മലയാളത്തിൽ നിന്നുള്ള വാർത്തകളാണ് തിരുവനന്തപുരം റിലേ. അപ്പോൾ വാർത്തകളുടെ സമയത്ത് ശ്രോതാക്കൾ കാര്യമായി തന്നെ ആലോചിച്ചോളൂ. ഒന്നാമത്തെ ക്ലൂ, ജയഭാരതി ഈ ഗാനരംഗത്ത് ഒരു ഫോട്ടോയിൽ മാത്രമാണുള്ളത്. രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് നസീർ, വിൻസെന്റ്, റാണി ചന്ദ്ര, ബഹദൂർ ഇവരെല്ലാം ഈ ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ആലോചിച്ചോളൂ. ആലോചിച്ചിട്ട് സ്വാഗതം ഫേസ്ബുക്ക് പേജിലുള്ള സ്വാഗതം കൊച്ചിയുടെ പോസ്റ്ററിന് താഴെ നിങ്ങൾക്ക് അത് കമൻ്റായിട്ട്, ഉത്തരങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ വാർത്തകൾ കേട്ടതിന് ശേഷം വീണ്ടും കേട്ടുമുട്ടാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുനേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിൽ എത്തിയത്. സെയ്ഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചെ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും.

0: AR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9th ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
2: We have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore individuals.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്.

0: ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജംപിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8-ാമത്തെ മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: You are listening to 107.5 Rainbow FM Kochi. Musically yours.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. തിരികെ സ്വാഗതം. സ്വാഗതം കൊച്ചിയിലേക്ക്. തിരുമുപ്പം സ്വദേശിനി ജിഷ ജോൺസൺ തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലൂടെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ 10-ാമത്തെ ഗാനം കണ്ടുപിടിക്കുവാനുള്ള ഒരു ടാസ്ക് ഞാൻ ശ്രോതാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 2 ക്ലൂ വാർത്തകൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. 1-ാമത്തെ ക്ലൂ എന്നുള്ളത് ഈ പാട്ടിൽ ജയഭാരതി ഒരു ഫോട്ടോയിലാണ് എന്നുള്ളതായിരുന്നു. 2-ാമത്തെ ക്ലൂ ഗാനരംഗത്ത് നസീർ വിൻസെന്റ്, റാണി ചന്ദ്ര ബഹദൂർ എന്നിവർ ആണ് എന്നുള്ള ഒരു ക്ലൂമായിരുന്നു തന്നിരുന്നത്. കുറച്ചധികം പേര് ഗുരുവായൂർ കേശവന്റെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ ഈ പാട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഈ പാട്ടല്ല. ഈ പാട്ടില് ജയഭാരതി ഫോട്ടോയിലല്ലോ. അപ്പോൾ ആ ക്ലൂ തെറ്റിപ്പോയില്ലേ? ആ ഉത്തരം തെറ്റിപ്പോയി. ക്ലൂ അല്ല, ഉത്തരം തെറ്റിപ്പോയി. അപ്പോൾ ഒന്നുകൂടി ആലോചിച്ചോളൂ. 1-ാമത്തെ ക്ലൂ ജയഭാരതി ഫോട്ടോയിലാണെന്നുള്ളതാണ്. 2-ാമത്തെ ക്ലൂ നസീർ വിൻസെന്റ്, റാണിചന്ദ്ര ബഹദൂർ എന്നിവരാണ് ഗാനരംഗത്ത്. ഇനി ഒരു ക്ലൂവും കൂടി തരാം. ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ ശ്രോതാക്കൾ ആലോചിച്ചോളൂ. അപ്പോഴേക്കും നമുക്ക് അടുത്ത ഗാനം കേൾക്കാം. സിന്ദൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം എ ടി ഉമ്മർ.

1973 റിലീസായ ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് ബാബുരാജ്. അടുത്ത ഗാനം കേൾക്കാം. 1981 റിലീസായ അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ. അപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ 10-ാമത്തെ ഗാനത്തിൻ്റെ ഗാനം ഏതാണെന്നുള്ള സൂചനകൾ നമ്മൾ തന്നിരുന്നു. അതിനുള്ള ഉത്തരം ചിലരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും ലാസ്റ്റത്തെ ഒരു ക്ലൂവും കൂടി തരാം. മമ്മൂട്ടി ആദ്യമായി സംഭാഷണ രംഗത്ത് അഭിനയിച്ച ചിത്രമാണ് ഇത്. ഈ ഒരു ക്ലൂവും കൂടി കേട്ട് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉത്തരങ്ങളൊക്കെ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേട്ട് വരുമ്പോഴേക്കും ബാക്കിയുള്ള ഓർമ്മ കിട്ടിയവർക്കൊക്കെ ഉത്തരങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

0: അടുത്ത് അയച്ചു തന്ന തിരുമുപ്പം സ്വദേശിനി ജിഷ ജോൺസൺ നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് സംസാരിക്കാം. ഹലോ, നമസ്കാരം.
1: ഗുഡ് മോർണിംഗ് സ്വദേശിനി.
0: ഗുഡ് മോർണിംഗ, ഗുഡ് മോർണിംഗ. സ്വാഗതം കൊച്ചിയിലേക്ക്. ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ് കേട്ടോ. ഇപ്പോൾ പാട്ടുകളൊക്കെ എന്തായാലും നല്ല അടിപൊളി സെലക്ഷനാണ്, നല്ല പാട്ടുകളാണ്, അധികം കേൾക്കാത്ത പാട്ടുകളാണ്. മീൻസ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന പാട്ടുകളല്ലാതെ മാറ്റി പിടിച്ചതിൽ വളരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ. നല്ല നല്ല പാട്ടുകളാണ്.
1: സത്യത്തിൽ എല്ലാവരും ഇനി എല്ലാവരും കുറെ പാട്ടുകൾ പ്രതീക്ഷിച്ചിരിക്കണായിരിക്കും. കാരണം എന്റെ ടോപ്പ് ആയിട്ട് വരുന്ന പാട്ടുകളൊന്നും ഞാൻ ഇതിൽ
0: ഉൾപ്പെടുത്തിയിട്ടില്ല.
1: അപ്പൊ എനിക്ക് അത് വരാത്തത് എനിക്ക് തന്നെ സങ്കടമാണ്. എന്താന്നറിയോ, ഞാനിങ്ങനെ ഞാൻ ഈ ജയഭാരതിയുടെ പാട്ട് കൊറേ എനിക്ക് കൊറേ തീമുകൾ വെച്ച് ഞാൻ കൊറേ ബുക്കുകളിൽ എഴുതി, എന്റെ ഒരു ബുക്കിൽ എഴുതി
0: വെച്ചിട്ടുണ്ട്
1: പല പല തീമിൽ. അപ്പൊ ഞാൻ ഏത് പല പ്രാവശ്യം ഞാൻ അയച്ചിട്ടൊന്നും വരാതെ ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ജയഭാരതിയുടെ പാട്ടുകൾ
0: അയച്ചിട്ടുണ്ട്.
1: അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കൊറേ പാട്ടുകൾ ചേർത്തിട്ട്
0: അയച്ചത്.
1: എനിക്ക് തോന്നണേ അത് എപ്പോഴും എപ്പോഴും വരണ പാട്ടുകൾ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ എന്റെ ആ പാട്ടുകൾ വരാഞ്ഞെന്ന് എനിക്ക് തോന്നണേ.
0: അപ്പൊ
1: ഞാൻ വിചാരിച്ചേ എന്നാ പിന്നെ നമുക്ക് മാറ്റി പിടിക്കാം.
0: അത് ബുദ്ധിപൂർവമായ ഒരു തീരുമാനമായിരുന്നു കേട്ടോ.
1: വേറെ ഉണ്ട്, നമുക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല.
0: അപ്പൊ ഞാൻ വായിച്ചു കത്തില്, 13 വർഷത്തില് ഒരു പ്രാവശ്യം എന്തോ കത്തെടുത്തിട്ടുള്ളൂന്നല്ലേ.
1: കഴിഞ്ഞ വർഷം മെയ്യിലാണ് വന്നത്. ഞാൻ എന്റെ അമ്മച്ചി മരിച്ചപ്പോഴും അപ്പച്ചൻ അമ്മച്ചി മരിക്കുന്നതിന് മുന്നേ അസുഖമായിട്ട് രണ്ടുപേരും അസുഖമായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ അഴച്ചത് ഓരോരോ വർഷങ്ങളിലായിട്ട്. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ജയഭാരതിയുടെ തന്നെയാണ് അയച്ചത്. അന്ന് അമ്മച്ചി സുഖമില്ല, അമ്മച്ചിയുടെ ഫേവറേറ്റ് ആക്ട്രസ് ആണ്
0: ജയഭാരതി.
1: അതുകൊണ്ടാണ് അമ്മച്ചിക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുണ്ടാണ് എനിക്ക്. അപ്പൊ അമ്മച്ചിയുടെ ആ ഇഷ്ടം പിന്തുടർന്നാണ്. അങ്ങനെ മാത്രല്ല, എനിക്ക് ജയഭാരതിനെ ഭയങ്കര
0: ഇഷ്ടമാണ്.
1: അവരുടെ ആ ഭംഗിയും പിന്നെ അവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടതോട് ഞാൻ അവരുടെ
0: ഫാനായി.
1: അങ്ങനെ ഞാൻ അഴിച്ചത്. അപ്പൊ ഞാനിങ്ങനെ നോക്കി വന്നപ്പോ ഇന്നിപ്പോ ബർത്ത്ഡേ ആണ് ജയഭാരതിയുടെ. അന്ന പിന്നെ ഇന്ന് ഇത് വെച്ചിട്ടൊന്ന് അഴിച്ച് നോക്കാ, വരുമോ നോക്കാന്ന് വിചാരിച്ച് വന്നു. സന്തോഷം.
0: അതെ, അപ്പൊ എന്തായാലും ഭാഗ്യമുണ്ട്. അത് മാത്രല്ല, പാട്ടുകളെല്ലാം നല്ല സെലക്ഷൻ ആണ്, അതാണ് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്.
1: അത് കേട്ടാ മതി, സന്തോഷം.
0: നല്ല സെലക്ഷൻ. നമ്മൾ എപ്പോഴും എപ്പോഴും കേൾക്കുന്ന പാട്ടുകളല്ല, ഞാൻ ചില പാട്ടുകളൊന്നും നമ്മൾ അധികം കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അതും കേൾക്കണ്ടേ.
1: അത് ഞാൻ എത്ര എത്ര എന്ന് വെച്ചാലേ ജയഭാരതിയുടെ പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്യാൻ നോക്കി എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കറിയില്ല ആ സീനിലൊക്കെ ജയഭാരതി ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. കാരണം നമ്മള് റേഡിയോയിലൂടെ അവിടെ ഇവിടെ കൂടെ കേക്കണല്ലേ ഉള്ളൂ,
0: വിഷ്വൽസ് അധികം കാണുന്നില്ലല്ലോ.
1: അപ്പൊ ഞാൻ എന്നിട്ട് ഇതൊരുന്ന് യൂട്യൂബിൽ പോയിരുന്ന ഓരോ പാട്ട് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാട്ടുകളൊക്കെ എടുത്തു വെച്ച്
0: കണ്ടു.
1: മിക്കതിലും ജയഭാരതിയുടെ കൂടെ വേറെ നായർ ഷീല അല്ലെങ്കിൽ ഭാരതീരൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ വെച്ച് ഇനി അവര് തന്നെയാണോ എന്നൊക്കെ നോക്കി എത്ര കഷ്ടം.
0: കൊറേ കഷ്ടപ്പെട്ടു, കൊറേ റിസേർച്ച് ചെയ്തു എന്തായാലും അല്ലേ.
1: അതെ, അന്ന് വെച്ചാൽ എനിക്ക് ഞാൻ കുറച്ച് മ്യൂസിക് ഗ്രൂപ്പിലുണ്ട് വാട്സാപ്പിലല്ല കേട്ടോ, എഫ് ബിയിലെ. അപ്പൊ അവരുടെ അവിടെ ഗെയിമുകൾ വരും, ഗെയിമുകളായിട്ടും പിന്നെ വെച്ചാല് ഇന്ന ആളുടെ പാട്ടുകളായിരിക്കും ഓരോ ദിവസവും മത്സരത്തിന് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ രാവിലത്തെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആയിട്ട് എഴുതാം. അപ്പൊ അത് ഓരോരുത്തരുടെ ഓരോരോ തീം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ അതിനും വേണ്ടിയിട്ടൂടെയാണ് ഞാൻ ഈ ബുക്കിൽ എഴുതി വെച്ചേക്കണത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അയച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടമായി അറിയുന്നതിൽ സന്തോഷം.
0: അതെ, എല്ലാരും നല്ല കമന്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. കൊറേ പേര് ഇന്ന് എനിക്ക് പൊട്ടുകൂത്താനാണോന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ലിസ്റ്റിലില്ല.
1: അത് ഞാൻ അന്ന് അയച്ചു,
0: ഒഴിവാക്കിയതാണ്.
1: ഇല്ല, കഴിഞ്ഞ വർഷം അയച്ചപ്പോ വന്നായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ച അത് തന്നെ ഇനി
0: വേണ്ട.
1: നീലപ്പൊന്മാനെയും അത് അങ്ങനെയൊക്കെ വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ
0: മാറ്റിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മഞ്ഞിൻ തേരേറിയാണ്, ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: എനിക്ക് ഈ പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയാൻ ആദ്യത്തെ പാട്ടുകളല്ല.
0: അതെ അതെ അതെ.
1: പിന്നെ എനിക്ക് ഇത് ഈ പാട്ടുകളിൽ വന്നതിൽ ഇഷ്ടം ഒരു നിമിഷം തരുവാണ്.
0: പിന്നെ ചന്ദ്രകളഭം ചേർത്ത് ഇനി വരാനുള്ള പാട്ട്, അതും നല്ലതാണ്, നല്ല പാട്ടാണ്. എന്തായാലും നല്ല സെലക്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെ ഉത്തരങ്ങൾ അയക്കും എന്ന് നോക്കാം.
1: ഈ പാട്ടുകൾ ഉണ്ടല്ലോ, ഞാൻ നമ്മുടെ റെയിൻബോയിൽ
0: എല്ലാവർക്കും
1: ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കാരണം
0: വിട്ടുപോയാൽ പ്രശ്നം,
1: അവരൊക്കെ വിട്ടുപോയി. അപ്പൊ എനിക്ക് തന്നെ സങ്കടമായി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് അവരെ വിട്ടുപോയല്ലോ എന്ന്. എനിക്ക് അന്ന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മുടെ റെയിൻബോയിലെ ആരുടെയും പേര് പറയണില്ല, എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: പിന്നെ എനിക്ക് ആ മ്യൂസിക് ഗ്രൂപ്പിലെ അവരുടെ സപ്തസ്വര, സ്വരരാഗ തരങ്ങിനി, പിന്നെ ശ്രുതിലയതാളം, സർഗാഞ്ജലി, വാനമ്പാടി ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പുകളിലുള്ള
0: എല്ലാവർക്കും
1: ഓക്കെ ഡെഡിക്കേറ്റഡ്. പിന്നെ എന്റെ അമ്മച്ചിക്ക്,
0: അമ്മച്ചിക്ക് ഓക്കെ. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് ഈ പാട്ടുകളെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഇത് അവതരിപ്പിക്കാൻ വന്നതിന്

1978 റിലീസായ റൌഡി രാമു എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകിയും വാണി ജയറാമും പാടിയ ഒരു മനോഹര ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം. ഈ മനോഹരങ്ങളായ ഗാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തു.

0: ഒരുപാട് സന്തോഷം, നന്നായിട്ട് അവതരിപ്പിച്ചു, നല്ല
1: താങ്ക് യു താങ്ക് യു
0: സന്തോഷമുണ്ട്.
1: താങ്ക് യു.
0: താങ്ക് യു എന്നാ അല്ലേ.
1: ഓക്കെ, അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ മടി വിചാരിക്കണ്ട, പാട്ടുകളൊക്കെ എഴുതി അയച്ചോളൂ, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളൊക്കെ എഴുതി അയച്ചോളൂ.
0: ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു.
1: അപ്പോൾ നമുക്ക് ബാക്കി പാട്ടുകൾ കേൾക്കാം.

1970 റിലീസായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ മനോഹരമായ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ. ഇനി നമ്മളുടെ 10-ാമത്തെ പാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10-ാമത്തെ പാട്ട് ഏതാണെന്ന് ശ്രോതാക്കൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ശ്രോതാക്കൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഉത്തരം ഞാൻ ദാ പറയാൻ പോവുകയാണ്. 1973 റിലീസായ കാലചക്രം എന്ന സിനിമയ്ക്ക് വേണ്ടി പി മാധുരി പാടിയ മകരസംക്രമ സന്ധ്യയിൽ എന്നതാണ് ഈ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് ശരിയുത്തരം അയച്ചു തന്നിട്ടുണ്ട്. ശ്രീദേവി പ്രിൻസ്, ബിന്ദു, ദിലീപ് കൊടകര, സൽമ ജമാലുദ്ദീൻ, ദീപ സുരേഷ്, ആർ കെ നായർ, രാജേഷ് ബാലൻ, മനോജ്, ഷിൽജ മുരളി, ബീനാരാജ് ആയിക്കാട്, ഉഷാ വാസുദേവൻ, സജീവ് ഭാസ്കരൻ, കെ സി ഗംഗാധരൻ, മേരി ടെൽമ, ഇവരൊക്കെ ശരിയുത്തരം അയച്ചു തന്നവരാണ്. ഒരുപാട് പേര് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്നുള്ള ഉത്തരം പറഞ്ഞിരുന്നു. പിന്നെ അത് പക്ഷേ തെറ്റായ ഉത്തരമാണ്. എന്തായാലും ഉത്തരം പറഞ്ഞവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ. ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്നുകൂടി നോക്കാം. ഇത്രയും പേരുകളാണ് ഞാൻ കണ്ടത്. എന്തായാലും ഉത്തരം പറഞ്ഞവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കേട്ടോ. അപ്പോൾ പാട്ട് കേൾക്കാം.

1975 റിലീസായ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ. നമ്മളുടെ മൂന്ന് ശ്രോതാക്കൾ കൂടി ഉത്തരം ശരിയുത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. സനൽ മേച്ചേരി, അശോക് ബാലകൃഷ്ണൻ, മാഗി ജോർജ്, ഇവരും 10-ാമത്തെ പാട്ട് ഏതാണെന്നുള്ള ചോദ്യത്തിന് ശരിയുത്തരം അയച്ചവരായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു അടുത്ത ഗാനം കേൾക്കാം. അടുത്ത ഗാനം 1974 റിലീസായ നെല്ല് എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയതാണ്. വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് സലിൽ ചൗധരി.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. സവാരി ടൈമിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് വാർത്തകളൊന്ന് നോക്കിയിട്ട് വന്നാലോ? ഇടുക്കി ജില്ലക്കാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള വാർഡ് 4 മൂലത്തറ, വാർഡ് 7 കൂന്തപ്പനത്തേരി എന്നീ വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ തെരഞ്ഞെടുക്കുന്നതിനായി 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ NHM അംഗീകരിച്ചിട്ടുള്ള യോഗ്യതകളുള്ള ഈ വാർഡുകളിലെ അല്ലെങ്കിൽ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർ ജൂൺ 30 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷ ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജൂലൈ 1 രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കാം 86-06-88-62-30. നമ്പർ ഒരിക്കൽ കൂടി 86-06-88-62-30. ഇപ്പോൾ ജൂലൈ 30 വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ ഈ പറഞ്ഞിരിക്കുന്ന വാർഡുകളിൽ സ്ഥിര താമസക്കാരായവരാണ് അപേക്ഷിക്കേണ്ടത് കേട്ടോ.

ഇനി മറ്റൊരു വാർത്തയുള്ളത്, PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ ആനുകൂല്യം തുടർന്ന് ലഭിക്കുന്നതിനായി ഈ മാസം 30-നകം 2026-27 വർഷത്തെ eKYC പൂർത്തിയാക്കേണ്ടതാണെന്നുള്ള അറിയിപ്പാണ്. കഴിഞ്ഞ വർഷം ചെയ്തവർ ഈ വർഷവും eKYC രജിസ്റ്റർ ചെയ്താൽ മാത്രമേ തുടർന്നുള്ള ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാന തീയതി ഈ മാസം 30-ആണ്, ഇന്ന് 28-ാം തീയതിയാണ്, 30, രണ്ട് ദിവസം കൂടിയുള്ളൂ ഈ വർഷത്തെ eKYC.

വയസ്സ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ മാത്രമേ തുടർന്നും ഈ ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കട്ടെ. ഇനി ഇടുക്കി ജില്ലയിൽ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സിദ്ധ അറ്റൻഡറുടെ ഒരു ഒഴിവിലേക്ക് ദിവസ വേതന വ്യവസ്ഥയിൽ 90 ദിവസ കാലയളവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. അതായത് ഒരു ദിവസം വേതനം ലഭിക്കുന്നത് 780 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുയിലിമല സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ചികിത്സാ വകുപ്പ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ജൂലൈ 3 വെള്ളിയാഴ്ച രാവിലെ 11 ഇതിനുവേണ്ടിയുള്ള ഇന്റർവ്യൂ നടക്കുന്നത്. ജൂലൈ 3 വെള്ളിയാഴ്ച രാവിലെ 11 യോഗ്യത പറഞ്ഞിരിക്കുന്നത് SSLC ആണ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത. ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ വിളിക്കാം 04-862-23-23-18. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാഞ്ചിയാർ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജൂലൈ 12 വരെ GCI.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. SSLC തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി ഇല്ല. പൊതുവിഭാഗങ്ങൾക്ക് 100 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 50 അപേക്ഷാ ഫീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസം ഇടയ്ക്കൊക്കെ വെച്ച് മുടങ്ങിപ്പോയവർക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. പൊതുവിഭാഗത്തിന് 100 പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 50 ഫീസ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കാം 87-14-16-36-28 87-14-16-36-28. സമയം 8 കഴിഞ്ഞ് 35 മിനിറ്റും 45 സെക്കൻഡും.

എല്ലാവർക്കും ഇന്നത്തെ സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം സവാരി ചെയ്യുന്നത് ഞാൻ അശ്വതിയാണ് കേട്ടോ. അപ്പോൾ 8:36 ഇപ്പോൾ സമയം, 10 മണി വരെ നമുക്ക് സവാരി ടൈമുമായി മുന്നോട്ട് പോകാം. അപ്പോൾ ശ്രോതാക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുകയാണോ, ബസ്സിലോ കാറിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. 0484-242-1101 ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹിന്ദി തമിഴ് മലയാളം പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 0484-242-1101 എന്ന നമ്പറിലേക്ക് വിളിക്കാം. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യാത്ര ചെയ്യുന്നവർക്കുള്ള പ്രോഗ്രാമാണിത്. അപ്പോൾ യാത്ര ചെയ്യുന്നവർ വിളിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മഴയാണ്, എത്ര പേരൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ, എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല മഴയാണ് എന്തായാലും. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് പാട്ടൊക്കെ കേൾക്കണം, പാട്ട് കേട്ട് യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേഗം തന്നെ മടിക്കാതെയും കൂടെ വിളിക്കാവുന്നതാണ്. 0484-242-1101

0: സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ സവാരി ടൈമിലെ ആദ്യ കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: ഗുഡ് മോർണിംഗ്. അപ്പോ സ്വാഗതം, അല്ല സോറി, സ്വാഗതം കൊച്ചി. സ്വാഗതം കൊച്ചിയുടെ ഹാങ് ഓവർ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സവാരി ടൈമിലേക്ക് സ്വാഗതം.
1: സ്വാഗതം.
0: ഓക്കെ, എവിടെ നിന്നാണ്, ആരാണ്? പറയൂ
1: മാഡം. ഞാൻ ആലുവയിൽ
0: എടത്തല.
1: അതെ,
0: എടത്തലയിൽ നിന്ന്. ആരാണ്?
1: എടത്തലയിൽ നിന്ന് അരുൺ.
0: അരുൺ.
1: അതെ.
0: ആ, എങ്ങോട്ടാണ് യാത്ര അരുൺ?
1: ഞാനിപ്പോ എടത്തലയിൽ നിന്ന് ആലുവ ടൗൺ വരെ ഒന്ന് പോകുന്നു.
0: പോവാണ്.
1: മഴയൊക്കെയാണ് ഇവിടെ.
0: നല്ല മഴയാണ് അല്ലേ?
1: അതെ.
0: ഓക്കെ ഓക്കെ.
1: ടൂ
0: വീലറിനാണ്. വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു വന്നപ്പോ. നല്ല മഴയായിരുന്നു, കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല.
1: 100 രൂപയുടെ കോട്ടൊക്കെ മേടിച്ച്.
0: അതാണല്ലോ താരം അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് യാത്രയുടെ ഉദ്ദേശം ഈ മഴയത്ത്?
1: യാത്രയുടെ ഒരു വർക്കിംഗ് സൈറ്റിലേക്ക് പോകണം.
0: ഓ, വർക്ക് സൈറ്റ്. അപ്പൊ ഇന്ന് ജോലി ഉണ്ട് ഞായറാഴ്ചയായിട്ട്?
1: ഇന്ന് അല്ല, നമുക്ക് ഒരു അളവെടുക്കാൻ പോകണേ.
0: ഓക്കെ ഓക്കെ.
1: നാളത്തേക്ക് തുടങ്ങാവുന്ന രീതിയിൽ.
0: ഓക്കെ. എന്താണ് ചെയ്യുന്ന അരുൺ? എന്ത് വർക്കാണ്? എന്താണ്? ടൈലിന്റെ വർക്കാണ്. ഓക്കെ ഓക്കെ. അപ്പൊ മഴ സമയത്ത് ടൈലിന്റെ വർക്ക് സുഖമായിട്ട് നടക്കുമല്ലോ അല്ലേ? അകത്തല്ലേ, പുറം പണികളാണ് പ്രശ്നം.
1: കറണ്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ്.
0: ആഹാ, കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണെന്ന് വേണ്ടെന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് മാഡം നമ്മുടെ ലാലേട്ടന്റെ രാജശില്പി എന്ന് പറഞ്ഞ ചിത്രത്തിലെ പൊയ്കയിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
0: പൊയ്കയിൽ കുളിർ പൊയ്കയിൽ. പാട്ട് പാടും അരുൺ?
1: പാട്ട് പാടും. ഇപ്പൊ ഇങ്ങനെ ഈ തൊണ്ടയുടെ പ്രശ്നമൊക്കെ
0: കാരണം രണ്ടുപേര് പാടാം.
1: പാട്ടു വേണമെന്നില്ല.
0: ഇല്ല ഇല്ല, ഏതും ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ.
1: എന്നാ പിന്നെ മകളെ പാതി മലരേ മനസ്സിലെറിയും കനവും പോയ ദിനവും ചിരിയിൽ തുടരും. പോരെ മാഡം.
0: ആഹാ, അടിപൊളി. വീട്ടിലാരൊക്കെയാണുള്ളത്?
1: വീട്ടില് വൈഫുണ്ട്, രണ്ടും പെമ്മക്കളാണ്. പിന്നെ അനിയനുണ്ട്.
0: മകളെ പാതി മലരെ പാടിയപ്പോ ഞാൻ വിചാരിച്ചു പെൺകുട്ടികളായിരിക്കും. മക്കളുടെ പേര് പറഞ്ഞോളൂ.
1: മക്കളുടെ പേര് മൂത്തവള് ആര്യനന്ദ, രണ്ടാമത്തവള് അമൃതനന്ദ.
0: ആര്യനന്ദ, അമൃതനന്ദ.
1: ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു. ഒരാള് പ്ലസ് ടു, ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു.

ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. മഴയൊക്കെ കുറഞ്ഞിട്ട് വണ്ടി ഓടിച്ചാൽ മതി കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ കയറി നിന്നിട്ട് മഴ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഒന്ന് ഒതുങ്ങിയിട്ട് പോയാൽ മതി. ഓക്കെ ഓക്കെ അരുൺ, താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരോടും അന്വേഷണം പറയാം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ആർജേസിനുമായിട്ട് നമുക്ക് ഈ പാട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം, വീട്ടിലെ മക്കൾക്കും വൈഫിനും എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്, ബൈ.

0: സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റായി. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്? പറഞ്ഞോളൂ.
1: റോയ്. റോയ്.
0: റോയ് എവിടുന്നാണ്?
1: തോമസ്പുരം.
0: തോമസ്പുരം.
1: തോമസ്പുരം മരട്, അറിയോ?
0: അറിയാം, കേട്ടിട്ടുണ്ട്. തോമസ്പുരം നമ്പർ. ഓക്കെ ഓക്കെ. എങ്ങോട്ടാണ് യാത്ര? വൺ ഡേ ടൂർ പോവാന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഈ മഴയത്ത്, മഴയത്ത് രസമാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ.
1: ആ,
0: ശക്തമായ മഴയില്ല അല്ലേ? രാവിലത്തെ മഴ കുറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല. ആരൊക്കെ ഉണ്ടോ ഒപ്പം?
1: ഞാനുണ്ട്, മോനുണ്ട്, വൈഫുണ്ട്.
0: അവരൊക്കെ പേര് പറഞ്ഞോളൂ.
1: മോന്റെ ഒരു ആൽഡൻ റോയ്, വൈഫിന്റെ ഒരു സബി റോയ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ പോരും? വൺ ഡേ ട്രിപ്പ് ആണ്. ഇടുക്കിയിലേക്ക് എവിടേക്കാണ് പോകുന്നത്? ഇടുക്കിയിൽ എവിടെയാണ്? മോനാണ് കൊണ്ടുപോണേ. ആഹാ, കൊള്ളാം. മോൻ എന്താ ചെയ്യണേ? പഠിക്കുകയാണോ?
1: ആഹാ,
0: കൊള്ളാം കൊള്ളാം. അപ്പൊ ഒരു ദിവസം മുടക്ക് കിട്ടിയപ്പോ അച്ഛനും അമ്മയും കൊണ്ട് എന്തായാലും ഒരു ട്രിപ്പ് അങ്ങോട്ട് അടിച്ചേക്കാന്ന് വിചാരിച്ചു. പോവാറുള്ളതാണ്. അങ്ങോട്ടാണ് ട്രിപ്പ് അല്ലേ? ഹൈ റേഞ്ച് ആണ് ഇഷ്ടം. എന്റെ പേര് അശ്വതി. അതെ അതെ അതെ, എറണാകുളംകാരാണ്. അപ്പോ പാട്ട് ഏതാ വേണ്ടതെന്നും കൂടി പറഞ്ഞോളൂ.
1: എനിക്ക്
0: പഴയ പാട്ട് ചോദിക്കല്ലേ, പുതിയ പാട്ട് ചോദിക്കേ. ആ, പുതിയ പാട്ട്. മഹേഷിന്റെ പ്രതികാരത്തിലെ പാട്ട് അതാണോ? ഇടുക്കി, ഇടുക്കിയെ പറ്റി പറയുന്ന പാട്ട്.
1: ഹലോ.
0: ആ ഹലോ, കേൾക്കാം. ക്ലിയർ അല്ലേ? ഇപ്പൊ കേൾക്കാമോ? ആ, ഇടുക്കിയെ പറ്റി വർണ്ണിക്കുന്ന പാട്ട് അല്ലേ? ഓ, നല്ലൊരു ചോയ്സ് ആണ്. അപ്പൊ ഒരു പാട്ട് അങ്ങോട്ട് പാടിക്കോളൂ, കേക്കട്ടെ. നേരത്തെ ഞാൻ മന്ദസമീരിൽ ഒന്ന് ചെറുതായി കേട്ടിരുന്നു. സാറില്ല, പാടിക്കോ, രണ്ടുപേരും പാടിക്കോ. പാട്ടൊക്കെ പാടി അങ്ങ് ട്രിപ്പ് അടിക്കാന്നേ.
1: മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയേത്തും ഇന്ദ്രശാപം മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഹിന്ദു കോപം നീ.
0: ഓക്കെ, അടിപൊളി. അത് ഞാൻ ആ പാട്ട് പറഞ്ഞതിന്റെ ഇടയ്ക്ക് മന്ദസമീരൻ പാടണ കേട്ടിരുന്നേ. അപ്പൊ നമ്മൾ അങ്ങനെ പാടിക്കാതെ ഇവിടുന്ന് ശരിയല്ലല്ലോ. അതാണ് ഇഷ്ടം അല്ലേ? നമ്മളിപ്പോ സ്വാഗതം കൊച്ചി കഴിഞ്ഞു പോകുന്നല്ലേ ഉള്ളു.
1: 1980
0: അപ്പൊ നമ്മുടെ സ്വാഗതം കൊച്ചി കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: ആ, അപ്പൊ അതാണ്. അപ്പൊ അതുവരെ നമ്മള് പഴയ പാട്ട് കേൾക്കുന്നതല്ലേ. അപ്പൊ പിന്നെ ഇനി ഈ പ്രോഗ്രാമിലും പഴയ പാട്ടായി കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ എന്ന് ഓർത്താണ് നമ്മള് പുതിയ പാട്ടുകള് സവാരി ടൈമിൽ ചോദിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ട്രിപ്പൊക്കെ അടിച്ചു വിളിച്ച് ആഘോഷിച്ചു വരൂ. സേഫ് ആയിട്ടൊക്കെ വണ്ടി ഓടിക്കൂ. മഴയത്തൊക്കെ എവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ടൊക്കെ പോയാ മതി കേട്ടോ. എന്നുവെച്ചാ കണ്ണ് കാണുന്നില്ല സത്യം പറഞ്ഞ വണ്ടി ഓടിക്കാൻ നേരത്ത്. അത്ര മഴയായിരുന്നു രാവിലെ ഒക്കെ വരുമ്പോ. കൊഴപ്പില്ല അല്ലേ? ആ, അതാണ്, ഞങ്ങള് 4 മണിക്ക് ഇങ്ങോട്ട് പോരുമ്പോ നല്ല മഴയായിരുന്നു. കുറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ട്രിപ്പൊക്കെ അടിച്ചു വിളിച്ച് നന്നായി എൻജോയ് ചെയ്ത് വരൂ. എല്ലാവരുടെയും അന്വേഷണം പറയും. ഓക്കെ, പാട്ട് കേൾക്കാം.
1: ഓക്കെ കേൾക്കാം.

0: സമയം 8 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആകുമ്പോൾ നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നുണ്ട്. ഹലോ ഹലോ
1: ഹലോ
0: ആ നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: എന്റെ പേര് മഞ്ജുഷ.
0: മഞ്ജുഷ, ഓക്കെ. മഞ്ജുഷ, കൊടുങ്ങല്ലൂർ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയുണ്ടോ?
1: മഴ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മൂടി നിൽക്കുകയാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല, രാവിലെ മുതൽ ഇങ്ങനെ തന്നെയാണ്.
0: ആണല്ലേ, മൂടി നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും പെയ്യാം. ഓക്കെ. മഞ്ജുഷ എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്,
0: ആ
1: പിന്നെ ഒരു മോനും ഉണ്ട്.
0: മോനും. മോന്റെ പേരെന്താ?
1: മിഥിൽ.
0: എന്താണ്?
1: മിഥിൽ. മിഥിൽ
0: മിഥിൽ
1: മിഥിൽ
0: മിഥിൽ. ഹസ്ബൻഡിന്റെ പേര്?
1: മനോജ്.
0: മനോജ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പാട്ട് പാടുവോ?
1: പാട്ട് കുറേശ്ശൊക്കെ പാടും.
0: ആ എന്നാ കുറേശ്ശെ പാടണ, ഞങ്ങളൊന്ന് കേക്കട്ടെ.
1: ഓക്കെ, ഞാനൊരു പാട്ട് ട്രൈ ചെയ്യാം.
0: ആ
1: അണ്ടിച്ചോപ്പുമായും.

0: അയ്യോ
1: ആഹാ,
0: എനിക്ക് ടെൻഷനായിട്ട്.
1: കിതച്ചു പോയി അല്ലേ? അടിപൊളിയായിട്ട് പാടി കേട്ടോ, അസലായി പാടി,
0: താങ്ക് യു താങ്ക് യു
1: നന്നായി
0: താങ്ക്
1: പാടി.
0: യു
1: അത് ഇത്തിരി
0: താങ്ക് യു.
1: ബുദ്ധിമുട്ടുള്ള പാട്ടുമാണ്, വരികളൊക്കെ ഒപ്പിക്കണ്ടേ?
0: അതെ അതെ
1: നന്നായി പാടി, നന്നായി പാടി, അസലായി പാടി.
0: ഓക്കെ
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?

0: കിതച്ചു പോയി അല്ലേ. അടിപൊളിയായിട്ട് പാടി കേട്ടോ, അസലായി പാടി, നന്നായി പാടി. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പാട്ടുമാണ്, വരികളൊക്കെ ഒപ്പിക്കണ്ടേ. നന്നായി പാടി, നന്നായി പാടി, അസലായി പാടി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്കിന്ന് മഴയത്ത് മുൻപേലെ ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ആത്മാവിൻ പുസ്തകത്താളിൽ, അതാണ് ഫേവറേറ്റ് സോങ്.
1: വേണ്ടി ഒരു ഡെഡിക്കേഷനും കൂടിയാണ്.
0: ആർക്കാണ്?
1: ഞാൻ ഇന്നലെ മുതൽ ഹസ്ബൻഡിന്, ഇന്നലെ മുതൽ ഞാൻ ട്രൈ ചെയ്യുമ്പോൾ കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കിട്ടുവാണെങ്കിൽ ഏത് പാട്ട് ഇഷ്ടം ചോദിച്ചു.
0: ഓ, ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനോട്. അപ്പൊ ഹസ്ബൻഡ് സെലക്ഷൻ ആണ് പാട്ട്.
1: അതെ അതെ,
0: ഹസ്ബൻഡ് ഫേവറേറ്റ് സോങ്. എന്തായാലും പ്രിയപ്പെട്ട ഭാര്യ മഞ്ജുഷ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹസ്ബൻഡ് മാത്രം മതിയോ, മോനും കൂടി വേണ്ടേ? ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് പേര് മറന്നുപോയി, മനോജ്. അപ്പൊ മനോജിനും മിഥിലിനും വേണ്ടിയിട്ട് മഞ്ജുഷ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട്, മഴയത്തൻ മുംബൈയിലെ പാട്ട്. ഓക്കെ, അപ്പൊ മഴയത്തൻ മുംബൈ നമുക്ക് പാട്ട് കേട്ട് പോവാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ,
0: ബൈ.

0: സവാരി ടൈമിലെ അടുത്ത കോളർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇത് ആരാണെന്ന് പറഞ്ഞോളൂ.
1: സുനീഷ്.
0: സുനീഷ് എവിടെ നിന്നാണ് സുനീഷ്?
1: സുനീഷ്,
0: ആ സുനീഷ്,
1: ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂര്.
0: ചന്തിരൂര്. എങ്ങോട്ടാണ് യാത്ര? എന്ന്
1: ഊട്ടി.
0: ഊട്ടിക്ക് പോവാണ്? ആഹാ, ആരൊക്കെ ഉണ്ടോപ്പം?
1: എന്റെ ചേട്ടനുണ്ട്, ഞാൻ ചേട്ടൻ മാത്രം.
0: ചേട്ടനും അനിയനും കൂടി ഒറ്റയ്ക്ക് ഊട്ടിക്ക് പോവാണ് അല്ലേ? എന്താ ചേച്ചി, വേറെ ആരും കൂട്ടാ? ഞാൻ ഫ്രണ്ട്സിനെ ഒന്നും കൂട്ടിയില്ല, കൊണ്ടുപോകില്ല. ഓ, നിങ്ങൾ മാത്രമായിട്ട്? ചേട്ടനും അനിയനും കൂടി ഒരു ടൂറ്. കൊള്ളാം. എത്ര ദിവസത്തെ ട്രിപ്പാ? എത്ര ദിവസത്തെ ട്രിപ്പാ? ഒരാഴ്ച. അപ്പൊ ഗംഭീര ട്രിപ്പാണല്ലോ. ഓക്കെ, ചേട്ടന്റെ പേരെന്താണ് സുനീഷ്? പ്രസാദ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പോകുന്നേ? കാറിനോ? ഓക്കെ, അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ തിരിച്ചുള്ളൂ. മാറി മാറി ഓടിക്കും അല്ലേ? ഇങ്ങനെ ഇങ്ങനെ അടിക്കാറുണ്ടോ? സോളോ ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ? ആണല്ലേ, ട്രിപ്പ് കൂടുതൽ പോണത്, ട്രിപ്പ് മീറ്റ് ആണ് അപ്പൊ. ഓക്കെ ഓക്കെ, അത് കൊള്ളാം. ഏത് പാട്ടാണ് വേണ്ടത്? മറ്റേ നീലനിലവേ, ആർ ഡി എക്സിലെ പാട്ട്. ഓക്കെ, ആർ ഡി എക്സിലെ പാട്ട് വെച്ച് തരാം. പിന്നെ എന്തോ ചോദിക്കാൻ വന്നല്ലോ ഞാൻ. ഇത് ഊട്ടിയിലേക്കല്ലാതെ പിന്നെ എങ്ങോട്ടൊക്കെയാണ് ട്രിപ്പ് പോയിട്ടുള്ളത്? ഇതിനുമ്പ് പോയിട്ടുണ്ടോ ഊട്ടിയിലേക്ക്? ഊട്ടി മതി. ഏറ്റവും പോവാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ? റിപ്പീറ്റ് അടിച്ച് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം ഊട്ടിയാണോ? അവിടെ മഴയുണ്ടോ ഇപ്പോ? ഇല്ല, ഇപ്പൊ എവിടെ എത്തി? ഒതുക്കി നിർത്തിയൊക്കെ ആണല്ലേ, സ്ഥലമൊന്നും അറിയില്ല. അപ്പൊ എങ്ങനെയാ കേക്കുന്ന? ആപ്പ് വഴിയാണോ അല്ലെങ്കിൽ കാറില്? ഓക്കെ, കാറില്. റേഡിയോയില്. പത്ത് വർഷത്തിന് ശേഷം? ആഹാ, അടിപൊളി. പത്ത് വർഷത്തിന് ശേഷം അരികയിലേക്ക് വിളിച്ചു അല്ലേ? അരികെ, ആ പണ്ടത്തെ അരികയില് വിളിച്ചു. ഓർമ്മകളൊക്കെ പുതുക്കി. ഓക്കെ, വിളിച്ചതാണ്. ഓക്കെ ഓക്കെ. അപ്പോ വേറെന്തൊക്കെയാണ് പറയാനുള്ളത്? വേറെന്തൊക്കെ? ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? എന്റെ വീട്ടുകാർക്കും. ഓക്കെ, അപ്പൊ ചേട്ടന്റെ ഫാമിലിക്കും സുനീഷിന്റെ വീട്ടുകാർക്കുമായിട്ട് ഈ പാട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ പാട്ടൊക്കെ കേട്ട് ട്രിപ്പ് തുടരൂ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 9 മണി കഴിഞ്ഞ് 12:38. ഹലോ, നമസ്കാരം. കേൾക്കാമോ? ഓക്കെ, ഇതാരാണെന്ന് പറഞ്ഞോളൂ.
1: എന്റെ പേര് പ്രവീണ എന്നാണ്. ഹസ്ബൻഡിന്റെ പേര്
0: അനിക്കുട്ടൻ. സുദീന, സോറി, ആ പ്രവീണ. ഓക്കെ ഓക്കെ. ആ പ്രവീണ, സ്ഥലം പറയോ, എവിടെയാണ്?
1: ഞങ്ങള് കാക്കനാട് ചെമ്പുമുക്കിലാണ് താമസം.
0: ആഹാ, ഞങ്ങളുടെ അയൽക്കാരാണല്ലോ.
1: ഓക്കെ,
0: ഇന്ന് എങ്ങോട്ടാണ് യാത്ര?
1: ഞങ്ങളിന്ന് അമ്പലത്തിൽ പോവാണ്, ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇന്നത് വിശേഷം, എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്.
0: മോളുടെ ബർത്ത്ഡേ ആണ്. മോളുടെ പേര് പറഞ്ഞോളൂ.
1: മോളുടെ പേര് ശ്രീനന്ദന.
0: ശ്രീനന്ദനയുടെ പിറന്നാളാണെന്നല്ലേ? അപ്പൊ ശ്രീനന്ദനക്ക് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ, ഞങ്ങളുടെ എല്ലാവരുടെയും വക. കേൾക്കുന്നുണ്ടോ? അപ്പൊ ശ്രീനന്ദനക്ക് ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ശ്രീനന്ദനക്ക്
0: നന്ദനത്തിലെ പാട്ട് എന്നോട് പറഞ്ഞു.
1: നന്ദനത്തിലെ പാട്ട്, അത് ഞങ്ങളുടെ ജീവിതമായിട്ട് കുറച്ചുകൂടെ റിലേറ്റഡ് ആണ്. 14 വയസ്സത്തിന് ശേഷമാണ് ശ്രീനന്ദന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്.
0: ഓഹോ, കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ്.
1: അതെ അതെ, ഒരുപാട് ജീവിതത്തിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ ദൈവമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് വന്ന ആളാണ്.

0: മോക്കിപ്പോ എത്ര വയസ്സായി?
1: മോൾക്കിപ്പോ ഇന്നിപ്പോ 12 വയസ്സ് കുട്ടിയാ.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ കോള് കണക്ട് ചെയ്തതിന്, ഇങ്ങനെ ഒരു പാർട്ടി ഡെഡിക്കേറ്റ് ചെയ്തതിന് എല്ലാവർക്കും പറയാണ്.
0: ഓക്കെ, എനിക്കും സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതില്. അപ്പൊ ഒന്നാന്തര കുട്ടി ഉണ്ട് അടുത്ത്? ഒന്നാന്തര കുട്ടി കേൾക്കുന്നുണ്ട്? അതൊക്കെ കൂടി ഉണ്ട് അല്ലെ? അപ്പൊ അതാണ് നന്ദനത്തിലെ പാട്ട് തന്നെ വേണമെന്ന് പറഞ്ഞെ. ഓക്കെ. അപ്പൊ ഇന്ന് എന്താണ് പിറന്നാളായിട്ട്? ഇന്ന് എന്താണ് പരിപാടി?
1: പിറന്നാളായിട്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ടായിരുന്നു. കുഞ്ഞൊരു സദ്യ വീട്ടില്.
0: കുഞ്ഞു സദ്യ
1: അത്രയൊക്കെയല്ലോ.
0: ഓക്കെ ഓക്കെ. ആറാം ക്ലാസ്സിൽ പഠിക്കണു അല്ലേ? സെവന്റിലേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാട്ട് കേൾക്കാം. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും വക എല്ലാവരുടെയും വക ബർത്ത്ഡേ വിഷസ് കേട്ടോ നന്ദനയ്ക്ക്.
1: ഓക്കെ,
0: പാട്ട് കേൾക്കാം. താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ.

0: സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണിത്?
1: ജബ്ബാർ,
0: ആലങ്ങാട്. ഓക്കെ, എങ്ങോട്ടാണെന്ന് യാത്ര? ആലങ്ങാട് നിന്ന് വരാപ്പുഴക്ക് പോവാണ്. അവിടെ മഴയുണ്ടോ? നല്ല മഴയാണ് അല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയാ പോകുന്നേ? മകന്റെ വണ്ടിക്കാണ് പോകുന്നത്. ഓക്കെ ഓക്കെ. ഒറ്റയ്ക്കുള്ളോ അല്ലെങ്കിൽ മകൻ കൂടെ ഉണ്ടോ? ഒറ്റയ്ക്കാണ്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞോളൂ. സ്വർഗത്തിലെ സംഗീതമേ അമരസല്ലാപമേ അല്ലേ. സംഗീതമേ അമരസല്ലാപമേ, ഈ പാട്ടാണ് ഇഷ്ടം? നല്ല പാട്ടാണ്. ഓക്കെ ഓക്കെ. യേശുദാസ് ആണ് ഇഷ്ട ഗായകൻ എന്ന് തോന്നുന്നു. യേശുദാസാണ്. ആ പറഞ്ഞോളൂ. വാസുദേവൻ നമ്പൂതിരി ഒറ്റപ്പാലത്ത്. ഓക്കെ. മനോഹരൻ
1: ഇളയത് കപ്പളശ്ശേരി.
0: മനോഹരൻ ഇളയത് കപ്പളശ്ശേരി. അതെവിടെയാ? ആലുവ അടുത്താണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ആണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. അപ്പൊ ഇവര് കേൾക്കുന്നുണ്ടാവോ? സ്ഥിരം ശ്രോതാക്കളാണ് അല്ലെ, അപ്പൊ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് കേൾക്കാം. അടിപൊളി പാട്ടാണ്, നല്ല മനോഹരമായ ഒരു ഗാനമാണ് അല്ലേ. പാട്ട് കേൾക്കാം. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ.

0: ഹലോ. ആ നമസ്കാരം, ഇത് ആരാണ്?
1: ഞാൻ സജന, എറണാകുളത്ത് വിളിക്കുന്നത്.
0: സജന എറണാകുളം.
1: മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, ആയിരുന്നു June 27. അവളുടെ ബർത്ത്ഡേ. ഖത്തറിലാണ് വർക്ക് ചെയ്യണത്, അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ കിട്ടിയില്ലായിരുന്നു. ഞാൻ റെയിൻബോ കേൾക്കാറുണ്ട്,
0: സ്ഥിരം ശ്രോതാവാണ്. പക്ഷെ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല.
1: ഇന്നിപ്പോ ടൂ വീലറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇടക്കിടക്ക് നിർത്തി ഒന്ന് നോക്കി, ഒരു ഡെഡിക്കേഷൻ ചെയ്യാനായിട്ട്.
0: അപ്പൊ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്?
1: ഞാൻ പറവൂർ പോണേണ്.
0: പറവൂര്? എന്താണ്, വെറുതെ പോവാണോ? ജോലി ആവശ്യമാണോ?
1: അല്ല, ഹോസ്പിറ്റൽ കേസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ, രാവിലെ ഇറങ്ങിയതാ.
0: ഓ ഓ ഓ ഓ ആരാണ് ഹോസ്പിറ്റലുള്ള?
1: ഭാവിയാണ്, ജ്യേഷ്ഠന്റെ വൈഫ്.
0: ജ്യേഷ്ഠന്റെ വൈഫാണ്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ.
0: ഓക്കെ. അപ്പോ മോൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ പാട്ട്.
1: അതെ, മോൾക്ക് വേണ്ടിയിട്ടാണ്.
0: ഏത് പാട്ടാണ് ചോദിച്ചത്?
1: ഫോണിൽ തന്നെ പാട്ട് കേട്ടിരിക്കണേ, കട്ട് ചെയ്തിട്ട്. മലർവാകക്കൊമ്പത്ത് എന്നുള്ളത്.
0: എന്നും എപ്പോഴും സിനിമയിലെ മലർവാകക്കൊമ്പത്ത് അല്ലെ? മോളുടെ പേര് പറഞ്ഞില്ല.
1: മോളുടെ പേര് ലാമിയ.
0: ലാമിയ? ലാമിയ ഖത്തറിൽ വർക്ക് ചെയ്യണോ?
1: ആ, ഖത്തറിൽ വർക്ക് ചെയ്യണേന്ന്. അവള് എഞ്ചിനീയറാണ്.
0: എഞ്ചിനീയറാണ്. അപ്പൊ മോളുടെ, മോൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ അല്ലേ?
1: ഇന്നലെ
0: സല്ല. അപ്പൊ എന്തായാലും ലാമിയക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കണം. പറഞ്ഞേക്കണം കേട്ടോ അമ്മ. ഓക്കെ. സാറില്ല, ഇപ്പൊ സങ്കടം മാറിയില്ലേ? ഒറ്റ ദിവസല്ലേ വൈകിയുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. അപ്പൊ മോളോട് ഞങ്ങളുടെ എല്ലാവരുടെയും വക പ്രത്യേക അന്വേഷണം പറയൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.

യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 9 മണി കഴിഞ്ഞ് 36 മിനിറ്റും 5 സെക്കൻഡും ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഇപ്പോൾ റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്. 0484-248-1001. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാം. മലയാളം, ഹിന്ദി, തമിഴ് പാട്ടുകൾ ചോദിക്കാവുന്നതാണ്. കൂടുതലും ശ്രോതാക്കൾ മലയാളം പാട്ടുകൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് തമിഴ് പാട്ടുകളും ഹിന്ദി പാട്ടുകളും ഒക്കെ ചോദിക്കാവുന്നതാണ്. ഡെഡിക്കേഷനൊക്കെ അറിയിക്കാവുന്നതാണ്. ബർത്ത്ഡേ വിഷസും വെഡിങ് ആനിവേഴ്സറി വിഷസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി അതൊക്കെ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. മനോഹരമായ പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. പാട്ടുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യാം.

0: സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയപ്പോൾ നമ്മളോടൊപ്പം ഒരു കോളർ ചേരുന്നു. ഹലോ ഹലോ
1: ഹലോ നമസ്കാരം.
0: ആ നമസ്കാരം നമസ്കാരം, പറഞ്ഞോളൂ, ഇതാരാണെന്ന് പറഞ്ഞോളൂ. സരസൻ പാണാവള്ളി. എങ്ങോട്ടാണ് യാത്ര? പെരുമ്പളം പാലത്തിൽ കൂടിയുള്ള യാത്രയിലാണ്. എന്താണ് യാത്രയുടെ ഉദ്ദേശം? വെറുതെ പോവാണോ?
1: വെറുതെ കാഴ്ചകൾ കണ്ട് അങ്ങനെ പോയി.
0: ആ പാലത്തിൽ കൂടി അല്ലേ? എനിക്കൊരു ആഗ്രഹമുണ്ട് പാലത്തിലേക്ക് ഒന്ന്, അവിടെ കൂടി ഒന്ന് യാത്ര ചെയ്യണം എന്ന്. ഇതുവരെ പറ്റിയിട്ടില്ല. നല്ല പാലാണ് അല്ലേ? എങ്ങനെയാണ്, സൈക്കിളിനാണോ എങ്ങനെയാ, നടന്നാണോ? നടന്നാണ്. ആ ഹാ ഹാ, കൊള്ളാം. കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ അല്ലേ? അത് ശരിയാണ്. മഴയുണ്ടോ അവിടെ? ഇപ്പൊ കുറഞ്ഞു. അപ്പൊ എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ്. കൊറേ ദൂരം നടക്കാനുണ്ടോ? കുറച്ചധികം ഉണ്ട്. അപ്പൊ അങ്ങനെ

0: പെരുമ്പളം പാലത്തിൽക്കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നി. അങ്ങനെ റെയിൻബോയിലേക്ക് വിളിച്ചതാണ്. അപ്പൊ രാപ്പകൽ എന്നുള്ള സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കണേ അല്ലേ? പോകാതെ കരിയിലെ കാറ്റ് നല്ലൊരു പാട്ടാണ്. പാട്ട് പാടുവോ? അങ്ങനെയില്ല. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത്? പെരുമ്പളം തന്നെയാണോ വീട്? ആ, പാണാവള്ളി. പാണാവള്ളിയാണ്. ആ, ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വൈഫും. മക്കളുടെയൊക്കെ പേര് പറഞ്ഞോളൂ. നിരഞ്ജനയും നിവേദിതയും. ചെറിയ ക്ലാസ്സിലാണോ പഠിക്കണേ? പത്തിലും ഏഴിലും. അപ്പൊ ഇനി മക്കളോട് ചെന്നിട്ട് പറയാം അല്ലെ? അച്ഛൻ റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: ആ,
0: കേൾക്കുന്നുണ്ടാവും. ഓക്കെ, അടിപൊളി. അപ്പൊ പാട്ടിന്ന് അവർക്ക് വേണ്ടിയിട്ടാണോ ഡെഡിക്കേഷൻ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും. ആ, എല്ലാവർക്കും വേണ്ടിയിട്ടും, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കങ്ങ് പാട്ട് കേൾക്കാം അല്ലേ?
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ഓക്കെ.

0: സവാരി ടൈമിൻ്റെ സമയം കഴിയാറായി. 9 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആവുന്നു. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? അയാൻ. എവിടുന്നാണ് അയാൻ വിളിക്കുന്നത്? തൃക്കാക്കര. ഓക്കെ, ഇപ്പൊ എങ്ങോട്ടാണ് യാത്ര പോകുന്നത്?
1: ഞാൻ ഇച്ചിരി ദൂരമുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പാല് വാങ്ങിക്കാൻ വേണ്ടി പോവാ.
0: ഇച്ചിരി ദൂരമുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പാല് മേടിക്കാൻ പോകുന്നത്? അടുത്തെങ്ങും കടയില്ലേ?
1: ഇവിടെ അടുത്തൊന്നുമില്ല.
0: അടുത്തൊന്നുമില്ല? അയ്യോടാ,
1: വയലിംഗ് ക്ലാസ് തന്നെ ഇച്ചിരി ദൂരം, അതുകൊണ്ട് എന്താ വീട് കഴിഞ്ഞ് ഇച്ചിരി ഇച്ചിരി ഒരു 3 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്.
0: ആണോ? അപ്പൊ വയലിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് വരികയാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ വയലിംഗ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ പാലും കൂടി വാങ്ങിച്ചോണ്ട് പോയാൽ അമ്മ പാല് തരും അല്ലേ, വീട്ടിൽ ചെല്ലുമ്പോഴേക്കും. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടെന്ന് പറഞ്ഞോളൂ. ആവേശത്തില് അർമാദം, ആഹാർമാദം അല്ലേ, ആ പാട്ടാണ് ഇഷ്ടം. ആവേശം ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്, അത് തന്നെ അതിലെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ഏത് ക്ലാസ്സിലാ പഠിക്കണേ അയാൻ?
1: 6th.
0: ഏത് സ്കൂളിലാണ്?
1: സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂൾ, കളമശ്ശേരി.
0: കളമശ്ശേരിയിലാണ് അല്ലേ? ഏത് ക്ലാസ്സിലാണ്?
1: 6th.
0: ഓക്കെ ഓക്കെ. ആ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇപ്പൊ വയലിൻ ഇപ്പൊ എവിടെ വരെയാ എത്തി? കൊറേ ക്ലാസ് ആയോ? വായിക്കാ തന്നെ പാട്ടൊക്കെ വായിക്കാറായോ?
1: 3 ഇയേഴ്സ് ആയി.
0: അപ്പൊ പാട്ടൊക്കെ വായിക്കോ? വെസ്റ്റേൺ ആണോ കർണാട്ടിക് ആണോ പഠിക്കുന്നത്?
1: കർണാട്ടിക്
0: ആണ്. അപ്പൊ ഇപ്പൊ എവിടെ വരെ എത്തി? കീർത്തനങ്ങളൊക്കെ എത്തിയോ?
1: അല്ല,
0: വരിശകളാണ്.
1: ഗീതങ്ങളെത്തി.
0: ഗീതങ്ങളൊക്കെ എത്തി അല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ? ബോവൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്?
1: പാടായിരുന്നു.
0: ഇപ്പൊ സൂപ്പറായി.

0: അതേ ഉള്ളു. അപ്പൊ ഇനിയും സൂപ്പർ ആവട്ടെ, എന്നിട്ട് വലിയൊരു വയലിനിസ്റ്റ് ആവട്ടെ, അതാണോ ആഗ്രഹം? വലിയൊരു വയലിനിസ്റ്റ് ആവണം, മ്യൂസീഷ്യൻ ആവണം അല്ലേ?
1: അല്ല, എനിക്ക്
0: ഓ പിയാനോ അറിയാം.
1: എനിക്ക് നാച്ചുറൽ ടാലന്റ് ഉണ്ട്. പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു 3 മിനിറ്റിനുള്ളിൽ എനിക്ക് ആ പാട്ട് ക്രിയേറ്റ് ചെയ്യാം. പഠിക്കാൻ പോകുന്നില്ല, ഞാൻ ചുമ്മാ ചെറുതിലെ തൊട്ട് ചുമ്മാ നെക്കുമായിരുന്നു. അങ്ങനെ ട്യൂണൊക്കെ
0: കണ്ടുപിടിച്ച് ഇപ്പൊ സ്വരസ്ഥാനങ്ങളൊക്കെ അറിയാം. സ്വരസ്ഥാനങ്ങളൊക്കെ എല്ലാം പഠിച്ചു.
1: അല്ല, കർണാടക അല്ല, ഞാൻ എല്ലാ പാട്ടും വായിക്കും.
0: എല്ലാം വായിക്കും,
1: എല്ലാ ആവശ്യത്തിലെ പാട്ട് പഠിക്കുക. പുതിയ പുതിയ സിനിമ വരുന്ന പാട്ടുകളൊക്കെ എനിക്ക് ഈസി ആണെങ്കിൽ ഞാൻ അതെല്ലാം വായിക്കും.
0: അതെല്ലാം വായിക്കും. എടുക്കണാണല്ലോ അപ്പോ. അപ്പോ പിയാനോ ആണോ വയലിനാണോ ഏറ്റവും ഇഷ്ടം?
1: എനിക്ക് പിയാനോ ഇഷ്ടം.
0: പിയാനോ ആണ് ഇഷ്ടം അല്ലേ?
1: പിയാനോ നല്ല സുഖമാണ് വായിക്കാൻ.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടോളൂ.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്.
1: താങ്ക് യു.
0: ഓക്കെ,
1: ബൈ
0: ബൈ ബൈ
1: ബൈ ബൈ.
0: തൃക്കാക്കരയിൽ നിന്നും അയാനാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു, ആവേശത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം സവാരി ടൈമുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതി. കേട്ടുകൊണ്ടേയിരിക്കും ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സ്മരണാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രചരിത്രത്തിലെ നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നരസിംഹറാവു നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വാഷിംഗ്ടണിൽ നടന്ന മാംഗോ ഫെസ്റ്റിവലിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ കത്ര. ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങ ഉത്പാദകരായ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് മാങ്ങ കയറ്റുമതിയിൽ ഈയിടെ വർധന രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ഡൽഹി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന ജോർദാനെ തോൽപ്പിച്ചു. 1-3 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. വാർത്തകൾ സമാപിച്ചു. നന്ദി. ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം 107.5 ഇത് പാറ്റ്സപ്പിന്റെ സമയം. സമയം കൃത്യം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റും 19 സെക്കൻഡും കഴിഞ്ഞപ്പോ ഇവിടെ ആർ ജെ ശാലിനിയും ആർ ജെ അശ്വതിയും കൂടെയുണ്ട് കേട്ടോ.
1: അതെ, ഇന്ന് രണ്ടുപേരും കൂടിയാണ് നമ്മുടെ പാട്സപ്പിലേക്ക് കടക്കുന്നത്.
0: അതെ അതെ അതെ.
1: എന്തൊക്കെയുണ്ട് വിശേഷം ശാലിനി?
0: അങ്ങനെ നമ്മുടെ ജൂൺ മാസം അവസാനിക്കാൻ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ.
1: 2 ദിവസം ബാക്കി നിൽക്കെ പൊരിഞ്ഞ മഴയാണ് പുറത്തുനിന്നാണ്
0: അറിഞ്ഞത്. അതെ അതെ, നമുക്ക് വേണ്ടി മഴ കാത്തിരിക്കുകയാണ്. ഇനി മുഴുവൻ എന്താ പറയാ, അലേർട്ടുകളുടെ
1: സമയമാണ്. യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
0: അതെ അതെ, ഇത്രയും ദിവസം തുണിയൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം കിട്ടി അല്ലേ.
1: ഇനി അതും പ്രതീക്ഷിക്കണ്ട.
0: വേണ്ട വേണ്ട. അപ്പോ ഈ ഒരു ജൂൺ മാസം ഇങ്ങനെ വിട പറയാനായിട്ട് കാത്തു നിൽക്കുമ്പോ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ടുണ്ട് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ടാസ്ക് ആയിട്ട് വന്നിട്ടുണ്ട് ചെയ്തു തീർക്കാൻ. ജൂൺ 30 ഉള്ളില് ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
1: തീർച്ചയായിട്ടും. അപ്പോ അതിനോടൊപ്പം തന്നെ ഒരുപാട് മെസ്സേജുകളും നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നാണെങ്കിൽ വളരെ കുറച്ച് സമയമുള്ളൂ.
0: അതെ അതെ അതെ,
1: ഒരു മൻ കി ബാത്ത് ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ നമ്മുടെ വാട്സപ്പ് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നമുക്ക് വേഗം വേഗം മെസ്സേജുകൾ വായിച്ച് കുറച്ച് കുറച്ച് പാട്ടുകൾ കൊടുത്ത് വേഗം അങ്ങ് തീർക്കാം.

0: അതെ അതെ അതെ അതെ.
1: പിന്നെ ആരും പരിഭവിക്കരുത്, എല്ലാവർക്കും പാട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് മെസ്സേജുകൾ മാക്സിമം വായിക്കാൻ ശ്രമിക്കാം അല്ലേ?
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
1: മെസ്സേജുകൾ നമുക്ക് പതുക്കെ വായിച്ചു തുടങ്ങിയാലോ?
0: നമുക്ക് വായിച്ചു തുടങ്ങാം.
1: സിനി ശിവദാസ് കോതപ്പറമ്പ്, കണ്ണകി സിനിമയിലെ കരിനീല കണ്ണഴകി എന്ന പാട്ട് വെച്ച് തരുമോ, വാട്സപ്പ് കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ?
0: വേറെ മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. സുനിത ഉണ്ണികൃഷ്ണൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. വടക്കൻ പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാഴ ടൂയിലെ കൂടെ പിറന്നോർ എന്ന പാട്ട് വെച്ച് തരുമോ, അല്ലെങ്കിൽ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിലെ
1: പിച്ചകുപ്പുങ്കാവുകൾക്കും അപ്പുറം
0: അശ്വതിയുടെ ആ ഒരു പാട്ടൊന്ന് കേൾക്കണം എന്ന് എനിക്കൊരാഗ്രഹം.
1: അത് അത്ര വഴങ്ങില്ല. പിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം പവനത്ര മേലൊരു വീണു പോയി, അത്ര അറിയുള്ളൂ, ലിറിക്സ് അറിയില്ല.
0: മതി. അല്ലെങ്കിൽ അനാർക്കലിയിലെ വാനം ചായം എന്ന പാട്ട് വെച്ച് തരാമോ, ഇഷ്ടം പോലെ ചോയ്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ.
1: അടുത്തൊരു മെസ്സേജ്, ഹായ് പാട്സപ്പ്, ഞാൻ വിജി ഇടക്കൊച്ചിയിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ, ഉസ്താദ് സിനിമയിലെ നാടോടി പൂന്തിങ്ങൾ എന്ന പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ.
0: ഓക്കേ.
1: പിന്നൊരു മെസ്സേജ്, ഹായ് റെയിൻബോ, ഗുഡ് മോർണിംഗ്. എനിക്ക് അൻവർ സിനിമയിലെ കണ്ണിനി മതിയിലെ മിന്നി തെളി പോലെ എന്റെ മനസ്സാകെ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. വാട്സാപ്പിലൂടെ ഗാനം കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ടു ഓൾ മ്യൂസിക് ലവേഴ്സ്, ഷീജ ബാനുവാണ് മാളയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഓക്കേ. പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു നെല്ലായി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഹലോ റെയിൻബോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹരിദാസൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോ നമ്മുടെ ആര് ചോദിച്ച സോങ് ആയിരുന്നു നമ്മുടെ ജൂലൈ 4 മൂവിയിലെ ഒരു വാക്ക് മിണ്ടാതെ. നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് തന്ന നമ്മുടെ സുനിത ഉണ്ണികൃഷ്ണൻ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. സുനിതയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നു. ഹലോ പാട്സപ്പ്, പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് ഞാൻ രഘുനാഥ്, രാമനാഥപുരം എസ് എൻ പുരം. എനിക്ക് നിങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്ന സിനിമയിലെ വാർത്തിങ്കൾ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്,
1: മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മെസ്സേജ് വായിക്കുമ്പോൾ അടുത്ത മെസ്സേജ് വരുമ്പോൾ കണ്ണിന്റെ മുന്നിൽ നിന്ന് മെസ്സേജ് മാറിപ്പോണു.
0: അപ്പൊ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം, എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് പറയുകയാണ് കേട്ടോ. 8547341075 ആണ് നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനം ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കേണ്ടത്. വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർജെ അശ്വതി,
1: ആർജെ
0: ശാലിനി.
1: എന്റെ പേരാണോ പറയേണ്ടത്, എനിക്കൊരു കൺഫ്യൂഷൻ.
0: അതാണ് അതാണ്. അപ്പൊ
1: പാട്ട് കേൾക്കാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമുക്ക് പാട്ട്
0: പാട്ട് കേൾക്കാം.

0: വെൽക്കം ബാക്ക് ടു വാട്സ്ആപ്പ്. നമുക്കിതാ ധാരാളം മെസ്സേജ് വന്നിട്ടുണ്ട്, ഞങ്ങൾ വേഗം വേഗം മെസ്സേജ് വായിക്കുകയാണ് കേട്ടോ. ഹായ് വാട്സ്ആപ്പ്, ഞാൻ ആലുവയിൽ നിന്നും കലാ അശോകാണ്. എനിക്ക് പട്ടം പോലെ എന്ന ഫിലിമിലെ ഈ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
1: നല്ലൊരു സോങ് ആണ് അല്ലേ
0: പാട്ടാണ്. എനിക്ക്
1: ഈ ഒരു മഴയത്തൊക്കെ കേട്ട് കേട്ട് പോവാനായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാൻ പറ്റിയ ഒരു പാട്ടാണ്.
0: എന്റെ പേര് നസീറ, പള്ളുരുത്തി എറണാകുളത്ത് നിന്നാണ്. എനിക്ക് ഭീഷ്മാചാരി എന്ന സിനിമയിലെ പറന്നു പൂങ്കുയിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. നസീറയാണ്.
1: ഹായ്, ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്, ഞാൻ വയലാർ നീലിമംഗലത്ത് നിന്ന് അഭിലാഷ് അശോകാണ്. ഇന്ന് എനിക്ക് എന്റെ പ്രിയ സുഹൃത്ത് തണുപ്പ് സിനിമയിലെ നായകനുമായ നിതീഷിന് വേണ്ടി തൂമഞ്ഞിൻ നെഞ്ചിൽ ഒതുങ്ങി എന്ന ഗാനം വെച്ച് തരാമോ, എന്റെ മെസ്സേജ് വായിക്കുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അഭിലാഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹൈ റെയിൻബോ, നേരിക്കോട് നിന്ന് ആൻസിയാണ്. എന്റെ മകൻ സാൽവിയോ 15-ാമത്തെ ബർത്ത്ഡേ ആണ്. നാളെ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷെറിൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചോളൂ, നമ്മുടെ ചോയ്സ് ആണ്.
0: ഓക്കെ, ഗംഗാധരൻ പയ്യന്നൂർ കണ്ണൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് റെയിൻബോ, എനിക്ക് ഐത്തം ചിത്രത്തിലെ ഒരു വാക്കിൽ ഒരു നോക്കിൽ എന്ന പാട്ട് തരാമോ, ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഷീബ കുമരകം.
1: ഹലോ, ഞാൻ ധീന, ഹിൽ പാലസ് മ്യൂസിയത്തിന്റെ അടുത്താണ് താമസിക്കുന്നത്. കേരളവർമ്മ പഴശ്ശിരാജയിലെ കെ എസ് ചിത്ര പാടിയ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: ഹായ് വാട്സ്ആപ്പ്, ഗുഡ് മോർണിംഗ്, ഞാൻ മിനി മുകുന്ദൻ അങ്കമാലി. എനിക്ക് ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി എന്ന് മെയ് മാസപ്പുലരിയിൽ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് മുകുന്ദന് വേണ്ടിയിട്ടാണ് ഈ പാട്ട്, കേട്ടുകൊണ്ട് കൂടെയുണ്ട്, നല്ല മഴയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഹായ് വാട്സ്ആപ്പ്, ഞാൻ ഗീത അശോകൻ, രാമനാമ മഠം. എനിക്ക്

0: ആർ ഡി എക്സ് എന്ന സിനിമയിലെ നീലനിലവേ എന്ന പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു.
1: നീലനിലവേ എന്നുള്ള പാട്ട് നമ്മളിപ്പോ സവാരി ടൈമിൽ വിട്ടതാണ്.
0: ആഹാ,
1: നമുക്ക് പാട്ട് വെച്ച് തരാൻ പറ്റില്ല, എന്നാലും മെസ്സേജ് വായിച്ചല്ലോ.
0: അതെ അതെ.
1: ഇനി എന്തായാലും ഇനി ബാക്കിയുള്ള പാട്ടുകളൊക്കെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി
0: ഡെഡിക്കേറ്റ് ചെയ്യാം. ഹലോ പാട്സ് ആർ ജെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ഒരു വിളി ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ആർ ജെ സിസ്റ്റേഴ്സ്, നിങ്ങളുടെ പ്രോഗ്രാം ഒരുപാട് ഇഷ്ടം, വർത്തമാനം കേൾക്കാൻ തന്നെ രസമാണ്. എനിക്ക് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ പിന്നെയും പിന്നെയും എന്ന സോങ് വെച്ച് തരാമോ? കാതോർത്തിരിക്കുന്നു മക്കൾ ആദവ് സിയ എന്നിവർക്ക് വേണ്ടിയിട്ട് അച്ഛൻ സന്തോഷ് കുന്തന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ.
1: ഓക്കെ, ആലുവയിൽ നിന്ന് വിനീത മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൺഡേ ഹോളിഡേ മൂവിയിലെ മഴപാടും കുളിരായി വന്നതാരോ ഇവളോ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ മൂവിയിലെ ജൂണിലെ നിലമഴയിൽ, എല്ലാരും മഴയിലാണെന്ന് പിടിച്ചിരിക്കുന്നു.
0: അതെ അതെ അതെ. ജൂലൈ മാസം 5-ാം തീയതി 5-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പേരക്കുട്ടി നിയമോൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സല്ലാപം സിനിമയിലെ പൊന്നിൽ കുളിച്ചു എന്ന പാട്ട് വെച്ച് തരുമോ?
1: നിയമോൾക്ക് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് അറിയിക്കാണ് ഞങ്ങളുടെ വക.
0: ഞങ്ങളുടെ വക വലിയൊരു ബർത്ത്ഡേ വിഷ, അത് ഭയങ്കര റൈമിംഗ് ആയിട്ട് വന്നു. ജൂലൈ മാസം 5-ാം തീയതി 5-ാം പിറന്നാൾ.
1: ഹായ്, ഞാൻ രാഗി കിഷോർ, പുളിഞ്ചോട് സ്ഥലത്താണ് താമസം. 2-ാമത്തെ തവണയാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന മൂവിയിലെ ആ പാട്ടാണ് വേണ്ടത്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടി, എനിക്കിന്ന് ജോലി ഇല്ലാത്തത് കാരണം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് പാട്ടൊന്ന് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചത്. ഓർമ്മകൾ വാഴുന്ന കോവിലിൽ നിന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
0: അത് ശരി. ഹായ് പാട്സപ്പ്, ഞാൻ തീർത്ഥാട്ടി വേണുഗോപാൽ. റേഡിയോ പരിപാടികൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. ചിലപ്പോ ഒക്കെ പാട്ട് ചോദിച്ച് എസ് എം എസ് അയക്കാറുണ്ട്. പാട്ടുകൾ ലഭിക്കാറില്ല എങ്കിലും എസ് എം എസ് വായിക്കുന്നതിൽ ആർ ജെ മാർ പിശുക്ക് കാണിക്കാറില്ല.
1: നമ്മുടെ നിസ്സഹായാവസ്ഥ അവർ മനസ്സിലാക്കുന്നുണ്ട്. പാട്ടുകളും വെക്കാൻ പറ്റില്ലല്ലോ.
0: അതെ അതെ, ഈ ഒരു മണിക്കൂറിലെല്ലാം നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് മെസ്സേജുകൾ നമ്മൾ ഒട്ടും വിടാണ്ട് തന്നെ എല്ലാവരുടെയും വായിക്കൂ കേട്ടോ. അപ്പൊ എനിക്ക് വാഴ 2-ലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നൊക്കെ ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ അമ്മ സുനില ഷാനവാസിന് ആശംസകൾ നേർന്നുകൊണ്ട് ഷാനവാസ്, സുജീഷ്, ചിത്ര, ബിനി, വൈഗ, ഗൗരി, നന്ദ, ഗൗതം, വൈഷ്ണവ്, അമ്മ സുനില, സുനിലയുടെയാണ് പിറന്നാൾ. സുനിലയ്ക്ക് പിറന്നാൾ ആശംസകൾ.
0: ഹലോ, ഗുഡ് മോർണിംഗ് പാട്സപ്പ്. കുമാർ മുടപ്പല്ലൂരിൽ നിന്നാണ്, പാലക്കാട് നിന്നാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. എനിക്ക് ദേവദൂതൻ സിനിമയിലെ ഒരു പാട്ട് വെച്ച് തരുമോ? ഏത് പാട്ടായാലും കുഴപ്പമില്ല, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്.
1: ദേവദൂതന്റെ എല്ലാ പാട്ടും നല്ലതാണ്.
0: അതെ അതെ അതെ അതെ.
1: ഒമാനിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. നിഖിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു യാത്രാ മൊഴി എന്ന സിനിമയിലെ കക്കാല കണ്ണമ്മ എന്നുള്ള പാട്ടാണ്.
0: നല്ല പാട്ടാണ്. പ്ലീസ് പ്ലേ എ സോങ് പൂമുഖവാദികൾ ഫ്രം ദ മൂവി രാഘുലിൻ രാഗസദസ്സിൽ എന്ന് പറഞ്ഞിട്ട് ഉഷ പൂച്ചാക്കലിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു.
1: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് എടമുട്ടം തൃശ്ശൂരിൽ നിന്ന് സജനയാണ്. സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു മഴപ്പാട്ട് വെച്ചു തരുമോ? എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പാട്ട്, പിന്നെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മെസ്സേജ് വായിക്കും എന്ന് കരുതി നോക്കി നോക്കി വെയിറ്റ് ചെയ്യാണ്. പറഞ്ഞ പാട്ട് വെച്ചു തരുമോ? പിന്നെ എല്ലാ റെയിൻബോ ആർജേസിനും വേണ്ടി ഡെഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട്.
0: ആഹാ, ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇന്ന് എന്റെ അനിയത്തി അപർണയുടെ പിറന്നാളാണ്. അവൾക്ക് വേണ്ടി ഒരു ഗാനം കേൾപ്പിക്കുമോ? മഞ്ഞുമഴക്കാട്ടിൽ ആഗതൻ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആതിര പൂഞ്ഞാറിൽ നിന്നാണ്.
1: അവിടെ ഒരു മഴയുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ നമുക്ക് പാട്ടിട്ടാലോ,
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. പട്ടം പോലെ എന്ന സിനിമയിലെ
1: മഴയെ തൂമഴയെ
0: മഴയെ തൂമഴ അശ്വതി ഒന്ന് പാടുന്നോ?
1: അറിയില്ല. ബാക്കി കേൾക്കാം.

0: വെൽക്കം ബാക്ക് ടു പാട്ട്സാപ്പ്. അപ്പോ ഷാൻലി, ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് അല്ലേ?
1: അതെ അതെ, ഇന്ന് ജൂൺ 28 ആണ്. ഇന്ന് സംസ്ഥാനത്ത് 5 വയസ്സിൽ താഴെയുള്ള ഏകദേശം 19 ലക്ഷത്തിൽ അധികം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ യജ്ഞം നടക്കുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെയാണ് പൾസ് പോളിയോ യജ്ഞം നടക്കുന്നത്. ഏകദേശം ഒരു 22,000 പരം ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
0: സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, വായനശാലകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ, അങ്ങനെ വിവിധ ജനങ്ങൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ പലയിടങ്ങളിലും ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്.
1: ഇന്ന് ഇനിയിപ്പോ ഇന്ന് ഞായറാഴ്ചയാണ്, ചിലപ്പോൾ പല പരിപാടികളുണ്ടാവും അല്ലെ, ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇനിയിപ്പോ പോവാൻ പറ്റിയില്ല എന്നാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട. 29-30 തീയതികളിൽ ആരോഗ്യ പ്രവർത്തകര് വീടുകളിലെത്തി തുള്ളി മരുന്ന് നൽകും എന്നൊരു ഇൻഫർമേഷനും കൂടെ കിട്ടിയിട്ടുണ്ട്.
0: എന്നാലും കഴിയുന്നതും മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. 5 വയസ്സിൽ താഴെ കുട്ടികളുള്ള മാതാപിതാക്കള് നിർബന്ധമായും അവർക്ക് പോളിയോ വാക്സിൻ കൊടുക്കാനുള്ള ഒരു അവരുടെ ഒരു അവകാശമാണത്.
1: തീർച്ചയായിട്ടും ഇത്രയധികം രോഗങ്ങൾ ഇപ്പൊ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൾസ് പോളിയോയിൽ എല്ലാവരും പങ്കാളികളാകണം. ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ട്. ഇനി അതല്ല എന്നാണെങ്കിൽ 29-30 ദിവസങ്ങളിലെ സമയമുണ്ട്. പക്ഷെ ഇന്ന് തന്നെ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ എത്തിക്കാനായിട്ടുള്ള ശ്രമം എല്ലാ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് മാത്രമല്ല കേട്ടോ, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ബൂത്തുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ്.
0: ഓക്കെ, വളരെ നല്ലൊരു കാര്യമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ പല സ്ഥലങ്ങളിലും ബൂത്തുകൾ ഉണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്.
1: ഇനി നമുക്ക് നമ്മുടെ മെസ്സേജുകളിലേക്ക് കടക്കാം.
0: അതെ അതെ.
1: ഹൈ പാറ്റ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ അമൻ ഫ്രം ചാലക്കുടി. ഞാൻ എല്ലാ ദിവസവും പരിപാടി കേൾക്കാറുണ്ട്. എനിക്കും എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ആർജിമാർക്കും വേണ്ടി ഗുരുവായൂർ അമ്പല നടയിൽ എന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്ന് ചോദിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്.
0: ഓക്കെ, രണ്ടാളുടെയും അവതരണം സൂപ്പറാണ് കേട്ടോ, കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്ന് ഫൗസിയ മൻസൂർ പറഞ്ഞിട്ടുണ്ട്.

0: വാട്സപ്പ് ആലുവയിൽ നിന്ന് ജൂലി ഒരു പാട്ട് വെച്ചു തരുമോ? ബൾട്ടി മൂവിയിലെ ജാലക്കാരിയായ മായാ ജാലക്കാരി, അല്ലെങ്കിൽ വർണ്ണപ്പകിട്ട് മൂവിയിലെ വെള്ളി നില, ഒരുപാട് ഓപ്ഷൻ തന്നിട്ടുണ്ട്.
1: ഹൈ റെയിൻബോ, പിഴലയിൽ നിന്നും രേഖ ഹെൻറിയാണ്. നാളെ ഞങ്ങളുടെ 28-ാമത്തെ വിവാഹ വാർഷികമാണ്. നഖക്ഷതങ്ങൾ മൂവിയിലെ മഞ്ഞൾ പ്രസാദവും എന്ന പാട്ട് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രേഖ ഹെൻറിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക വെഡിംഗ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്.
0: ഹലോ പാട്സപ്പ്, എന്റെ പേര് സുജാത. പ്രശാന്ത ഫിലിം പ്രൊഡ്യൂസർ, പ്രശസ്ത ഫിലിം പ്രൊഡ്യൂസർ എന്നാണ് ഞാൻ പ്രശാന്ത എന്നാണ് വായിച്ചത് കേട്ടോ. പ്രശസ്ത ഫിലിം പ്രൊഡ്യൂസർ, നടൻ ഗാനരചയിതാവായ ഭാഗ്യരാജ് എന്ന അതുല്യ പ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഗാനം വെച്ച് തരുമോ എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
1: ഓക്കെ, അനി ബിജു കുറച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മഴവിൽ കാവടി എന്ന സിനിമയിലെ തങ്കത്തോണി തെന്മലയോരം കണ്ടേ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഗുഡ് മോർണിംഗ്, ഞാൻ ബിന്ദു അനിൽ. എന്റെ പേരക്കുട്ടി പൊന്നുണ്ണിക്ക് വേണ്ടി തുടരും ഫിലിമിലെ ഒരു സോങ് വെക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പൊന്നുണ്ണി, പൊന്നുണ്ണി എന്ന് തന്നെയാണ് വിളിക്കുന്നത്.
1: അടുത്ത ഒരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് പാട്സപ്പ്, ഞാൻ കൃഷ്ണപ്രിയ, തൊലമ്പുഴ ആലത്തൂർ. എനിക്ക് പാട്ടുകൾ എന്നാൽ ജീവനാണ്. മക്കൾക്ക് പാടിക്കൊടുക്കാറുള്ള പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഓലത്തുമ്പത്തിരുന്ന് എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഹായ്, എന്റെ പേര് വൈഷ്ണവി, വൈപ്പിനിൽ നിന്നാണ്, മാലിപ്പുറത്താണ് താമസിക്കുന്നത്. എനിക്ക് സർവം മായയിലെ ഒരു പാട്ട് വെച്ച് തരുമോ? എന്റെ അളിയന്റെ ബർത്ത്ഡേ ആണ്. അളിയെന്ന് ഉദ്ദേശിക്കുന്നത് സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെയാണ്.
1: പേര് പറഞ്ഞിട്ടില്ല.
0: അളിയന്റെ പേരെന്താണ്? അപ്പോ വൈഷ്ണവിയുടെ അളിയന് പിറന്നാൾ ആശംസകൾ.
1: ഓക്കെ ഓക്കെ. മധുവിധ സിനിമയിലെ വാവാ നീവ എന്ന ഗാനം എന്റെ പ്രിയപ്പെട്ട ബിനീഷിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കിച്ചു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഒരുവിധ മെസ്സേജുകളൊക്കെ നമ്മൾ വായിച്ചു എന്ന് തോന്നുന്നു അല്ലേ?
0: ഒരുവിധ മെസ്സേജുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ആകാശിന്റെയാണ്. ആകാശിന്റെ അമ്മയുടെയും അച്ഛന്റെയും 25-ാം വിവാഹ വാർഷികമാണ്. സീമ അജിത്, അവർക്ക് വേണ്ടിയിട്ട് വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ സീമ അജിത്തിന് നമ്മളുടെ എല്ലാവരുടെയും വക വെഡിംഗ് ആനിവേഴ്സറി, 25-ാമത്തെ ആനിവേഴ്സറിയാണ്. പ്രത്യേകം പ്രത്യേകം നമ്മുടെ എല്ലാവരുടെയും വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു പരാതി, എന്റെ മെസ്സേജ് വായിച്ചില്ല എന്നൊരു ഇപ്പൊ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പാലാഴി തീരം കണ്ടു ഞാൻ, ഉത്തമൻ എന്ന സിനിമയിൽ പാട്ട് ചോദിച്ചിരിക്കുന്നു. ഇന്ദു വൈക്കം ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും എല്ലാ ആർജേസിനുമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ആരുടെങ്കിലൊക്കെ മെസ്സേജ് വായിക്കും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. നമ്മള് ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ചില മെസ്സേജൊക്കെ ചാടിച്ചാടി പോകുന്നുണ്ട്. ദയവ് ചെയ്ത് ക്ഷമിക്കണം എന്നും കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്, അല്ല പറയുകയാണ്. അപ്പോ നമുക്ക് നല്ല പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലെ. ഒരുവിധം മെസ്സേജുകൾ വായിച്ചിട്ടുണ്ട്. സോണിക മോഹൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി സൺഡേ പറഞ്ഞിട്ടുണ്ട്. മായോ മായോ സോങ് മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ടർ ഭാഗ്യരാജന് പ്രണാമമൊക്കെ അർപ്പിച്ചിട്ടുണ്ട്. ഓ, അതാണ് മിസ്റ്റർ മരുമകനിലെ പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഭാഗ്യരാജ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ.
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ മെസ്സേജുകൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം
0: മെസ്സേജുകൾ ഇനി വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളവര് പെട്ടെന്ന് തന്നെ ഒരു ഹായ് അയച്ചോളൂ.
1: അതെ അതെ. അപ്പൊ പാട്ട് കേൾക്കാം.
0: പാട്ട് കേൾക്കാം.

0: ആകാശവാണി റെയിൻബോ എഫ് എം 107.5 വാട്സപ്പിന്റെ സമയം ദാ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു, സവിത സൂരജിന്റെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ് പാതിരാ പാൽക്കടവിൽ. ആ ഒരു പാട്ടൊന്ന് വെച്ച് തരാമോ? ഈ പാട്ടൊന്നും അങ്ങനെ ഇപ്പോൾ കേട്ടിട്ടില്ല. പാട്ട് കേൾക്കുന്ന എന്റെ മകൾ ആമിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യണതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: നല്ലൊരു പാട്ടാണ്, അത് ശരിയാണ്. ഈ ഇടയ്ക്കൊന്നും അങ്ങനെ
0: കേട്ടിട്ടില്ല.
1: ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഈ നല്ല മഴയിൽ പാട്ട് കേട്ട് കൂടെയുണ്ട്. അടുത്ത പാട്ട് റെയിൻബോയിലെ എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കുമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, ബിന്ദു, ദിലീപ്, കൊടകര, തൃശൂർ. അപ്പൊ ഇനി വരുന്ന പാട്ട് ഇന്ന് മെസ്സേജ് വായിച്ചവർക്കും വായിക്കാത്തവർക്കും പാട്ട് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒക്കെ ആയിട്ട് അങ്ങ് നമുക്ക്
0: ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ദാ വരുന്നു ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഈ ഒരു സോങ്ങോടുകൂടി ഞങ്ങൾ ദാ വാട്സപ്പിൽ നിന്ന് വിട വാങ്ങുകയാണ്.
1: നേരം കൂടെ ഉണ്ടായിരുന്നത്
0: ആർ ജെ ശാലിനി ആൻഡ്
1: അശ്വതി.

0: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ,

പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട

നാട്ടുകാരെ, മൻ കി ബാത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി
നമുക്ക് എങ്ങനെ ബന്ധം

ബന്ധം നിലനിർത്താം. നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിംഗുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ
അവ കൂടുതൽ

ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അഴിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു.

0: പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

ഹലോ, നമസ്കാരം. ആകാശവാണി റെയിൻബോ എഫ്എം 107.5 യുവർ ചോയ്സിന്റെ സമയം സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 3:32 ആയിട്ടോ. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം എന്തായിരിക്കും? നമ്മള് സ്നേഹിക്കപ്പെടണു എന്നുള്ളൊരു ഉറച്ച വിശ്വാസം, ശരിയല്ലേ? നമ്മള് നമ്മളായിട്ട് തന്നെ സ്നേഹിക്കപ്പെടണു, അല്ലെങ്കിൽ നമ്മളായിരുന്നിട്ടും നമ്മളെ ഒരുപാട് സ്നേഹിക്കപ്പെടാൻ ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ കെട്ടുറപ്പുള്ളതായി മാറാനായിട്ട് ഏറ്റവും എന്താ പറയുക, അനിവാര്യമായിട്ടുള്ളൊരു ഘടകം എന്തായിരിക്കും? നമ്മള് നമ്മളായി തന്നെ ഇരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ, ചെറിയ കൊച്ചു തെറ്റുകൾ ചെയ്യാനായിട്ട് ഒരു ഇടം നൽകുന്ന മനുഷ്യർ, അല്ലെ? ആ ഇടം നമുക്ക് ആരൊക്കെ നൽകുന്നവോ അവരുടെ എല്ലാം മുന്നിൽ നമ്മൾ നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിൽ തന്നെ ചുവടുറപ്പിച്ച് നിൽക്കാനായിട്ട് പറ്റും, ശരിയല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്, കൂടെയുള്ളത് ആർ.ജെ. ശാലിനിയാണ് കേട്ടോ. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി ഈ ഒരു ദിവസത്തിലെ ഈ ഒരു നിമിഷം മാറ്റിവെക്കുന്നു എന്ന് അറിയിക്കാനായിട്ട് മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് യുവർ ചോയ്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യാം, അറിയാമെന്ന് അറിയാം കേട്ടോ. എന്നാലൊന്നുകൂടെ പറയുകയാണ്, 0484-242-8101 ആണ്. യുവർ ചോയ്സിന്റെ സമയമാണ്. ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം തന്നെ ധൈര്യമായിട്ട് ഇങ്ങടേക്ക് ചോദിച്ചോളൂ കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നു റെയിൻബോ എഫ്എം 107.5, യുവർ ചോയ്സ് വിത്ത് മീ ശാലിനി.

0: ഒരുപാട് ഒരുപാട് ഓർമ്മകൾ പിറകിലേക്ക് കൊണ്ടുപോയ ഒരു പാട്ടായിരുന്നു ബുംബുറോ. കാര്യം ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ യുവ ചോയ്സിന്റെ സമയമാണ്. സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 10:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഇത് ബ്രഹ്മമംഗലത്തു നിന്നാണ്, തലകളിപ്പറമ്പ് ബ്രഹ്മമംഗലത്തു നിന്ന് ലാവണ്യ ഗമേഷ്.
0: ലാവണ്യ ഗമേഷ്, ആഹാ. ലാവണ്യ എന്താ ചെയ്യണേ?
1: ആദ്യമായിട്ടാണ് വിളിച്ച് കിട്ടുന്നത് കേട്ടോ.
0: അതെയോ?
1: ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, അങ്ങനെയാണ് മെസ്സേജ് വായിച്ചത്. കേട്ടു
0: കേട്ടു അങ്ങനെ തളരാതെ തളരാതെ

0: വിളിച്ചപ്പോ കിട്ടിയില്ലേ?
1: കിട്ടി.
0: ലാവണി എന്താ ചെയ്യണേ?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്. പിന്നെ അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് സൺഡേ ആണെന്ന് പണികൾ കൂടുതലായിരുന്നോ അല്ലെങ്കിൽ കുറവായിരുന്നോ?
1: സൺഡേ ഇപ്പം പണിയിലാണ്.
0: ആ,
1: കറികളൊക്കെ വെച്ച് കഴിഞ്ഞു
0: കഴിഞ്ഞു. കിച്ചൺ ക്ലീനിങ് എല്ലാം അതിന്റെ പ്രോസസ്സിലാണോ? വിളിച്ചു അപ്പൊ കിട്ടി, സന്തോഷായി.
1: കഴിഞ്ഞ ദിവസം മോളും വിളിച്ചു, മോക്ക് കിട്ടിയില്ല, പക്ഷെ മെസ്സേജ് അയച്ചു. അങ്ങനെ വിളിച്ച് മെസ്സേജ് വായിച്ചു. പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പണിക്കിടയ്ക്ക് വന്നിട്ട് മെസ്സേജ് അയച്ച് മെസ്സേജ് വായിച്ചു.
0: അത് ശരി. ഹസ്ബൻഡ് എന്താ ചെയ്യണേ?
1: ഹസ്ബൻഡ് ഡിസൈൻ വർക്ക്.
0: ഡിസൈൻ വർക്കാണ്. ആഹാ, മോള് ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഒമ്പതിൽ പഠിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ ക്ലാസ്സൊക്കെ തുറന്നു അല്ലേ? ഒരു മാസമൊക്കെ കഴിഞ്ഞു അല്ലേ ക്ലാസ് തുറന്നിട്ട്? കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു മന്ത്ലി ടെസ്റ്റ് ഒക്കെ ആയോ അവർക്ക്? മന്ത്ലി ടെസ്റ്റ് ഒക്കെ ആയോ മക്കൾക്ക്? ആയി. എന്താ പേര് മോളുടെ?
1: ആവണി ഗമേഷ്.
0: ആവണി ഗമേഷ്, നല്ല ഗമയുള്ള ഒരു പേരാണ് കേട്ടോ. ഗമേഷ് എന്നാണല്ലേ ഹസ്ബൻഡിന്റെ പേര്? ഗമേഷ് ഉണ്ട്. അപ്പൊ ആള് ഫോൺ കിട്ടിയതിന്റെ ഒരു ഗമയിലാണോ? ഞാൻ ആദ്യമായിട്ട് കേക്കാട്ടോ, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരായിട്ടുണ്ട്. ഓ, കൊടുത്തോളൂ. നമസ്കാരം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരിന്റെ ഉടമയാണ്. പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ. അത് ശരി. ഗമേഷിന് ആരൊക്കെയാ സഹോദരങ്ങൾ? ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേരെന്താ? യമുന. കേൾക്കാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാ കേട്ടോ. ഗമേഷിന്റെ പോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പേരാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. അപ്പോ ഇന്നപ്പോ എല്ലാവർക്കും കിട്ടിയല്ലേ? മെസ്സേജ് വായിച്ചു. ലാവണ്യ ആണെങ്കിൽ വിടാതെ വിളിച്ചുകൊണ്ടാ ഇന്ന് കോള് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ സൺഡേ ആണ്. അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞു അല്ലേ ഇന്നത്തെ? അത് ശരി. ആഹാഹാ, എങ്ങനെയാ? ഇന്റീരിയർ വർക്ക്സ് ആണോ ചെയ്യുന്നത് ഗമേഷ്? ഓക്കെ ഓക്കെ. അപ്പോ ഒരുപാട് ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ കേട്ടോ ഗമേഷിന്. അപ്പോ ഏത് പാട്ടാ വേണ്ടേന്ന്? സൗപർണികാമൃതം. ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യണേ? എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ ലാവണ്യ. ഓ, ഒരുപാട് നേരത്തെ പ്ലാൻ ചെയ്തു അല്ലേ. ലാവണ്യ പാടുവോ? ലാവണ്യ പാട്ട് പാടുവോ?
1: പാടും.
0: എന്നാ ഒരു രണ്ട് വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മൂളാണ്ട് വിടില്ല, പാടിക്കോളൂ.

0: ലാവണ്യ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടോ,
1: താങ്ക് യു.
0: നല്ല രസമായി പാടിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ട്രൂപ്പുകളിലൊക്കെ പാടുന്നുണ്ടോ? അത് ശരി. ആഹാ, സംഗീത സാന്ദ്രമായിട്ടുള്ള കുടുംബമാണ് അപ്പോ. അത് ശരി. ആഹാ, അപ്പൊ മൂന്ന് പേരും പാട്ട് പഠിക്കണ്ടോ? ഉണ്ട്. ഓ, അത് ശരി. ഓ, അപ്പൊ വളരെ രസമായിരിക്കൂലോ ആ വീട്ടിലൊരു ജീവിതം എന്ന് പറയണത്. സംഗീതമയമായിരിക്കും അല്ലേ? അപ്പൊ ലാവണ്യ വീണ്ടും വിളിക്കാട്ടോ. അപ്പൊ ലാവണ്യക്ക് വേണ്ടിയിട്ട് കിഴക്കുണരും പക്ഷിയിലെ ആ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ സോങ് ദാ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ വെറുതെ അല്ല കേട്ടോ. കാര്യം ഈ ഒരു സോങ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ സംഗീതമായിട്ട് അത്രയും ബന്ധമുള്ളവരായിരിക്കുമല്ലോ ആ ഒരു സോങ് സെലക്ഷനിലേക്കൊക്കെ എത്തുക. അതാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ.

0: വെറൈറ്റി ആയിട്ട് കേൾക്കാമല്ലോന്ന് പറഞ്ഞിട്ട്. അതുമല്ല, നമ്മുടെ ശബ്ദം ഇങ്ങനെ റേഡിയോയിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്.
1: അപ്പൊ എന്തായാലും എല്ലാരും റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തോളൂ കേട്ടോ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ.
0: മോള് FMV വന്നിട്ടുണ്ട്.
1: വന്നിട്ടുണ്ട് അല്ലേ?
0: ചെമ്പ് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്ന് അവരുടെ ഒരു ഗ്രൂപ്പ്, അവരുടെ കൊറേ പ്രോഗ്രാം.
1: ഓ, അത് ശരി.
0: അവിടെ വന്നിട്ടുണ്ട്.
1: ആഹാ, അപ്പൊ ഇനിയും വരാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. മൂന്ന് പേർക്കും കൂടെ ഒന്നിച്ച് പരിപാടികൾ അവസരിപ്പിക്കാനായിട്ട് അവസരം കിട്ടട്ടെ കേട്ടോ.
0: അവിടെ എല്ലാവർക്കും എന്റെ അന്വേഷണം അറിയിക്കണം.
1: ഓക്കെ ഓക്കെ ലാവണ്യ, വീണ്ടും വിളിക്കുക കേട്ടോ.
0: ഓക്കെ.
1: അപ്പോ ലാവണ്യയുടെ പോലെ വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം, 0484 242 8101 ആണ് കേട്ടോ.

0: ആകാശവാണി റെയിൻബോ എഫ് എം 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യുവാ ചോയ്സിന്റെ സമയമാണ്. സമയം 12 മണി കഴിഞ്ഞ് 22 മിനിറ്റും 7 സെക്കൻഡും ആയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് 25-ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് നായരമ്പലത്തുള്ള സീമ ചേച്ചിയും അജിച്ചേട്ടനും. അപ്പോൾ സീമ ചേച്ചിക്കും അജിച്ചേട്ടനും വേണ്ടിയിട്ട് 25-ാം വാർഷികം വിഷ് ചെയ്തിരിക്കുന്നത് മകൻ ആകാശാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിവാഹ വാർഷികം വളരെ സ്പെഷ്യൽ ആണ് എന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ മകന് ജോലി കിട്ടിയിട്ടുള്ള ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഗ്രാൻഡായിട്ട് എല്ലാവരുടെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 25-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സീമ ചേച്ചിക്കും അജിച്ചേട്ടനും വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരാളെത്തിയിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ആരാണ്?
1: ഹലോ,
0: നമസ്കാരം. ആസിയ, എന്താ ചെയ്യണേ? ആസിയ ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ആഹാ,
0: മക്കള് ഏതൊക്കെ ക്ലാസ്സിലാ?
1: പ്ലസ് ടു 9
0: ആഹാ, 3 കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് അല്ലേ. ആഹാ, അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഇജാസ്. ഓക്കെ. കോതമംഗലം ബേക്കറിയിലാണോ? ആഹാഹാ, അപ്പൊ ബേക്കറിയിൽ നിന്ന് പരിപാടി കേട്ടോണ്ടിരിക്കയാണ് അല്ലേ. അത് ശരി. ഓ, അപ്പോ ഇന്ന് വർക്കിംഗ് ആണല്ലേ? സൺഡേ പണിയുണ്ട്. ഓ ഓ, അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിലെ മക്കള് ഇരുന്ന് പഠിക്കലായിരിക്കോ? ഇപ്പോ ഇന്നൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോ ആസിയക്ക് ഏത് പാട്ടാ വേണ്ടേ? അച്ചുവിന്റെ അമ്മയിലെ പാട്ടാണ് ഈ ഒരു ഉമ്മയ്ക്ക് വേണ്ടത് അല്ലേ. ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അതൊക്കെ ഒന്ന് പറയൂ. മഴയും വെയിലായിട്ട് പോണു. ഇനി ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ നല്ല മഴയാണ് കേട്ടോ പറഞ്ഞിരിക്കണത്. അപ്പൊ തുണിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണക്കിയൊന്ന് വെച്ചോളൂ. അപ്പൊ ആസിയ വീണ്ടും വിളിക്കുക കേട്ടോ ഓരോ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഓക്കെ. അപ്പോൾ ആസിയ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അച്ചുവിൻ്റെ അമ്മയിലെ നമ്മളെ ഒരുപാട് ഒരുപാട് സ്വാധീനിച്ച് എന്ത് പറഞ്ഞാലും ആ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗാനം തന്നെ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സീമ ചേച്ചിക്കും അജിച്ചേട്ടനും വേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങൾ റെയിൻബോ ഫാമിലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ആകാശവാണി കൊച്ചി എഫ് എം 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ ശാലിനിയാണ് വിത്ത് യുവർ ചോയ്സ്. യുവർ ചോയ്സിലേക്ക് ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം, ഇതാരാണ്? ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഇതാരാണ്? അമ്മേ. അമ്മേ എവിടുന്നാ വിളിക്കണേ? ആലത്തൂര്. ആലത്തൂര് എന്തൊക്കെയുണ്ട് വിശേഷം? മഴയുണ്ടോ അവിടെ? ഇല്ല. ആഹാ, അമ്മയെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? സെവൻത്തില് പഠിക്കുകയാണല്ലേ. അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, ചാച്ചൻ, പിന്നെ മേമ, അനിയൻ, അനിയത്തി. ആഹാ, വലിയൊരു കൂട്ടുകുടുംബത്തിലെ അംഗമാണ് അമ്മയില്ലേ.

അപ്പൊ നല്ല രസമായിരിക്കൂലെ എല്ലാവരും കൂടെ ഒന്നിച്ച് വീട്ടിലിരിക്കുമ്പോ. അനിയനും അനിയത്തിയും ഒക്കെ ആയിട്ട് തല്ലുകൂടാറുണ്ടോ അമ്മേ? ഇല്ല. നല്ല മിടുക്കൻ ചേട്ടനാണല്ലേ. അനിയനെ അനിയത്തിയൊക്കെ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യോ? ഓ, ആ ഒരു തനി പാലക്കാടൻ ഓ എന്ന് കേട്ടപ്പോ വളരെ സന്തോഷായിട്ടോ. എന്താ, ഒരാള് കുഞ്ഞുവാവയാണല്ലേ? എത്ര മാസായി? ഒരു വയസ്സായി. ചേട്ടാ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയോ? ഇല്ല. ആ, അപ്പൊ വാവ എടുത്തോണ്ട് നടക്കോ? വാവ ബോയ് ബേബിയാണോ ഗേൾ ബേബിയാണോ? ബോയ് ആണ്. പേരെന്താ വാവയുടെ? കേട്ടില്ല മോനെ. ദേവസുഭദ്രി. ഓ ഗ്രേറ്റ്. അപ്പോ അമ്മയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ? വാഴ ടൂവിലെ പാട്ട് അമ്മയ്ക്ക് വെച്ച് തരും. അമ്മയ്ക്കും അനിയൻ്റെ അമ്മയുടെ കുഞ്ഞനിയനും അനിയത്തിക്കും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ പാട്ട് ആണോ? അപ്പോൾ അമ്മേ ഇനി വീണ്ടും വിളിക്കുക. ഏത് സ്കൂളിലാണ് അമ്മയെ പഠിക്കണേ? അപ്പോൾ സ്കൂളിലെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ അന്വേഷിച്ചതായിട്ട് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയും വീണ്ടും വിളിക്കുക കേട്ടോ അമ്മേ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാഴ ടൂവിലെ ഒരു അടിപൊളി ട്രാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 0484 242 8101 ആണ് കേട്ടോ.

107.5 FM റെയിൻബോ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ് വിത്ത് മീ ശാലിനി. ഇപ്പൊ ദാ നമ്മുടെ കൂടെ ഒരാൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം, ഇതാരാണ്?
1: ഹലോ.
0: ഹലോ, നമസ്കാരം, ഇതാരാണ്? ലാവണ്യ. എവിടെന്നാ വിളിക്കണേ? വൈപ്പിൻ നായരമ്പലത്തു നിന്നാണ് വിളിക്കണേ. കുറച്ചു മുമ്പ് നമുക്ക് വേറൊരു ലാവണ്യ ഉണ്ടായിരുന്നു. ആണോ? വീണ്ടും ലാവണ്യ. അപ്പൊ ലാവണ്യ എന്താ ചെയ്യണേ? ഹൗസ് വൈഫാണ്. ഇന്ന് എന്നെ വിളിച്ച എല്ലാവരും ഹോം മേക്കേഴ്സ് ആണ് കേട്ടോ. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കുട്ടികളൊക്കെ എത്രയായി? പ്ലസ് ടു കഴിഞ്ഞു. ഇനി ഏത് കോഴ്സിനാ ചേരാൻ പോണേ? ബാംഗ്ലൂര്. ഏതിനാ പോണേ? ബി സി എക്ക് ജോയിൻ ചെയ്തു അല്ലേ. ഓക്കെ. മോള്?
1: മോളാണ്.
0: മേഘ്ന. നയൻത്തിലേക്ക് ആയി കഴിഞ്ഞു, ഒരു മാസമായി. പിന്നെ ഹസ്ബൻഡ്?
1: ഹസ്ബൻഡ് ഡിഫിൻ.
0: ഡിഫിൻ
1: അത്
0: ശരി. ഓക്കെ. അപ്പൊ അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇപ്പൊ
1: മഴ, ഇപ്പൊ രാവിലെയൊക്കെ ചെറിയൊരു മഴ ഉണ്ടായി.
0: അത് ശരി. അപ്പൊ ഏത് പാട്ടാ ലാവണ്യക്ക് വേണ്ടേ?
1: എനിക്ക് ഒരു സിബിഐയുടെ മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം.
0: ഓക്കെ. ആദ്യം മേഘ്ന നല്ലൊരു അടിപൊളി പാട്ട് ഇവിടെ ചോദിച്ചു വെച്ചിട്ടുണ്ട് മോള്.
1: എന്നോട് പറഞ്ഞായിരുന്നു.
0: അപ്പോ മേഘ്ന അപ്പൊ പറഞ്ഞു അമ്മ നന്നായി പാട്ട് പാടുന്നൊക്കെ പറഞ്ഞു.
1: ചെറിയ രീതിയിലൊക്കെ ഒന്ന് പാടും.
0: ചെറിയ രീതിയിലൊക്കെ പാടും. അപ്പൊ നമുക്ക് വേണ്ടി ചെറിയ രീതിയിൽ ഒന്ന് പാടിക്കളയാം.
1: ഓക്കെ ഓക്കെ,
0: പാടിക്കോളൂ.

0: വാ, സൂപ്പറായിട്ട് പാടി കേട്ടോ. ആ ഒരു ഫീല് ശരിക്ക് ഉൾക്കൊണ്ടാണ് പാടിയിരിക്കണേ.
1: താങ്ക് യു, താങ്ക് യു.
0: ആരാണ് ഇഷ്ടപ്പെട്ട ഗായകൻ?
1: ഇഷ്ടപ്പെട്ട ഗായകൻ എനിക്ക് മലയാളത്തിൽ എനിക്ക് എന്തുവന്നാലും നജീം അർഷാദാണ് എനിക്ക് ഇഷ്ടം. കാരണം ഇപ്പൊ തമിഴ് എന്ന് പറയുമ്പോ സിദ്ധു ശ്രീറാം, ഇപ്പൊ മലയാളം ഉണ്ട് തമിഴ് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ മോള് ഏത് സ്കൂളിലാ പഠിക്കണേ?
1: മോള് നായരമലം ഭഗവത് വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കണേ.
0: അത് ശരി, 9-ാം ക്ലാസ്സിലാണ് അല്ലേ?
1: അതെ, 9-ാം ക്ലാസ്സിൽ.
0: ഓക്കെ, അപ്പോ മോള് മേഘന ആവശ്യപ്പെട്ട ഒരു അടിപൊളി തമിഴ് ഗാനം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
1: അതായാലും മതി,
0: അമ്മയ്ക്കുള്ള പാട്ട് പിറകെ വരും. അതെ അതെ, കുട്ടിയുടെ അതാണ് അമ്മ വഴിമാറി കൊടുത്തു കുട്ടിക്ക് വേണ്ടി.
1: ഇപ്പൊ ഈ ജനറേഷൻ നമ്മൾ വഴിമാറി കൊടുക്കണമല്ലോ
0: തീർച്ചയായിട്ടും. അപ്പൊ ലാവണ്യ, മേഘന വീണ്ടും വിളിക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പോ ലാവണ്യയ്ക്കും മകൾ മേഘനയ്ക്കും ഹസ്ബൻഡ് ഡിഫിനും മകൻ ധീരജിനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഗാനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: 107.5 FM റെയിൻബോ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും.

0: നാല് വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 വിമാന അപ്നി പഹലി ഉഡാൻ പുരി കീ ഹൈ ഓർ ഐസേ 40 വിമാന ഭാരത് മേ ഹി ബനായേ ജാ രഹേ ഹൈ ഇസ്സേ MSME ഓർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹീ ഹൈ രോജ്ഗാർ കേ അവസര ബഡ് രഹേ ഓർ ആത്മനിർഭർ ഭാരത് കാ സങ്കൽപ് ഭീ മജ്ബൂത് ഹോ രഹാ ഹൈ.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാന പ്രീമിയം ഉസ് പർ 2 ലാഖ് രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽത്ത ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമ ഏഷ്യ മേ ബനി യുദ്ധ കീ സ്ഥിതിയോ കോ ദേഖ്തേ ഹുയേ മേനെ ദേശവാസിയോ സേ കുച്ച് ആഗ്രഹ കിയേ ഥേ. മേ ദേശ് കേ ഹർ നാഗരിക് കാ ആഭാരി ഹൂം കി മേരി അപീൽ കാ ഉന്നോനെ ന സിർഫ് സമർത്ഥൻ കിയാ ബൽക്കി ഹർ തരഫ് സേ ഉസ്മേ അപ്ന സഹയോഗ് കർ രഹേ ഹൈ. മുജേ ഇസ് ബാത് കി ഖുശി ഹൈ ഇസ് ഗ്ലോബൽ ക്രൈസിസ് കാ ഹം ഭാരതീയ മിൽകർ മുക്കാബല കർ രഹേ ഹൈ. മുജേ വിശ്വാസ് ഹൈ ജൻ ഭാഗീദാരി കി യഹി ശക്തി ഹമേ മജ്ബൂതി ദേഗി

0: ഹമേ സഫൽ ബനായേഗി.
1: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
0: സാത്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ ആജ് ദേശ് മേ ഐസേ യുവാഓ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് റഹി ഹൈ ജോ ഖേൽ ബി രഹേ ഹൈ ഓർ ഖിൽ ബി രഹേ ഹൈ പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക് യുവാ ഖേലോ കോ കരിയർ കേ രൂപ് മേ അപ്നാ രഹേ ഹൈ.
1: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐസിസി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ാണ് അങ്ങനെ വയ്യായികയുണ്ട് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അടുത്ത രണ്ട് ദിവസങ്ങളിൽ കൂടെ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ വന്ന് പോളിയോ നൽകും എന്നും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് ദിവസങ്ങൾ കൂടിയേ നമ്മുടെ മുന്നിലുള്ളൂ. എന്തിനാ? സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനായിട്ട്. അപ്പോൾ ഭാരതീയ സെൻസസിന്റെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ എല്ലാവരും പൂർത്തിയാക്കിയെന്ന് വിശ്വസിക്കുകയാണ്. രണ്ട് ദിവസം കൂടിയുണ്ട്. നമുക്ക് സ്വയം വീട്ടിലിരുന്ന് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 34 ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് പറ്റും. നമ്മളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വരുന്ന എന്യൂമറേറ്ററിന് അവരുടെ ജോലി കുറച്ചുകൂടെ ഒന്ന് എളുപ്പമാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇത്രയും പെട്ടെന്ന് തന്നെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാത്ത ആളുകൾ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കണം കേട്ടോ. രണ്ട് ദിവസം കൂടെ സമയമുണ്ട്. ജൂൺ 30 വരെ നമുക്ക് സമയമുണ്ട്. ശേഷം ജൂലൈ 1, 2, 3 തീയതികളിൽ എന്യൂമറേറ്റേഴ്സ് വീടുകളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ യുവർ ചോയ്സിന്റെ സമയമാണ് ഇങ്ങനെ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല അല്ലെ. അപ്പോൾ യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്. അപ്പോൾ ഇത്രയും വേഗം ഫോൺ എടുക്കുക, വേഗം വിളിക്കുക, ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങോട്ട് ചോദിക്കുക കേട്ടോ. ഇപ്പോൾ വീടുകളിൽ ഊണ് കഴിക്കാനായിട്ടുള്ള ഒരു തിരക്കായിരിക്കും അല്ലേ. വീട്ടിൽ ചോറ് വിളമ്പണോ, കൂട്ടാൻ വിളമ്പണോ, മെഴുകുവരട്ടി വിളമ്പണോ, അങ്ങനെ കുറച്ച് തിരക്കുകളിൽ ഓടി നടക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും വേഗം ഫോൺ എടുത്ത് വിളിച്ചോളൂ. 0484242810 കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

ആകാശവാണി റെയിൻബോ എഫ് എം 107.5 യുവർ ചോയ്സിന്റെ സമയമാണ്. കൂടെയുള്ളത് ആർ ജെ ശാലിനിയാണ് കേട്ടോ. ഇന്ന് June 28, ഇന്ന് പൾസ് പോളിയോ ദിനമാണ്. ഇന്ന് പൾസ് പോളിയോ എല്ലാ കുഞ്ഞുങ്ങൾക്കും 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം നൽകേണ്ട ദിവസമാണ്. അതിനുവേണ്ടിയിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലും അംഗൻവാടി പരിസരങ്ങളിലും എല്ലാം തന്നെ ബൂത്തുകൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് എത്രയും വേഗം പൾസ് പോളിയോ നൽകി ആ ഒരു പോളിയോ നിർമാർജ്ജനത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാകേണ്ടതാണ്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ പറ്റിയില്ല അത്ര തിരക്ക്.

0: സമയം കൃത്യം 11 മണി കഴിഞ്ഞ 12:27 കഴിയുമ്പോൾ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവ ചോയ്സ് ആണ്. കൂടെയുള്ളത് ആർച്ചേ ശാലിനിയാണ്. ഇപ്പോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരാളെത്തിയിട്ടുണ്ട്. നമസ്കാരം, ഇതാരാണ്? ഹലോ. ആ നമസ്കാരം, ഇതാരാണ്? ദീന. എവിടെന്നാ വിളിക്കണേ? തൃശ്ശൂര് എടമുട്ടം. അത് ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ദീന ചേച്ചി, ഒന്ന് ഫോൺ ഒന്ന് അടുപ്പിച്ച് പിടിക്കാമോ? റേഡിയോന്റെ അടുത്തൊന്ന് നീങ്ങി നിൽക്കാമോ? കേൾക്കുന്നില്ല പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ. ആ ഇപ്പൊ നന്നായി കേക്കുന്നുണ്ട്. ആ പറയൂ. വീട്ടില് മക്കള് രണ്ടു പേരല്ലേ?
1: രണ്ട് മക്കളും മോൾക്ക് രണ്ട് കുഞ്ഞുങ്ങള്. സൗമ്യ, മോന്റെ പേര് ബാലു, മോളെ പേര് ശ്രുതി, മരുമോന്റെ പേര് അഖിലേഷ്.
0: ആഹാ, പേരക്കുട്ടികളുടെ പേരെന്താ? അത് ശരി. ആഹാ, അപ്പോ ദീന ചേച്ചിയുടെ ജോലിയൊക്കെ കഴിഞ്ഞു എന്നത്തെ? അതെയോ? അത് ശരി. അപ്പൊ ആ ഒരു പുതിയ റേഡിയോ കിട്ടിയപ്പോ ചേച്ചിക്ക് അത് ഒരുപാട് ഒരുപാട് ഓർമ്മകളായിരുന്നു അല്ലേ? ശരിക്ക്
1: ഭയങ്കര ഇഷ്ടമാണ് ആള് പാട്ടൊക്കെ കേൾപ്പിച്ചപ്പോ ഈ റേഡിയോ വെച്ചിങ്ങനെ വിളിക്കുന്നു. കേൾക്കുമ്പോഴേ ഞാനിങ്ങനെ നമ്പർ എഴുതാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരുന്ന് ഒരാൾക്കാരം ഇങ്ങനെ എഴുതിയെടുത്തെടുത്തു. ഞാൻ വിളിക്കാറായിട്ട് 4 ദിവസമായി, കിട്ടണില്ല.
0: അത് ശരി. ഇന്നിപ്പോ കിട്ടി. ഇന്നിപ്പോ ഇതാ കൊറേ പേരായി പറയണു ഒരുപാട് ദിവസം ട്രൈ ചെയ്തിട്ട് ഇന്ന് കിട്ടിയെന്ന്. ഇന്നപ്പൊ നല്ലൊരു ഞായറാഴ്ചയാണ് ദീന ചേച്ചിക്ക് കേട്ടോ.
1: എനിക്ക് സത്യം പറഞ്ഞ റേഡിയോ നിലയത്തിലേ ശ്രീകണ്ഠൻ നായരൊക്കെ സംസാരിക്കുന്ന കാലത്ത് മക്കള് പറയുന്നത് പിന്നെ ടി വിയിൽ വാർത്ത വന്ന പറയുന്നത് അമ്മ അന്വേഷിക്കുന്ന ആള് ഇപ്പൊ വാർത്ത വായിക്കുന്നു ശ്രീകണ്ഠൻ നായർ. സീമാന്ന് പറഞ്ഞിട്ട് ഒരു കോഴിക്കോട് താമരശ്ശേരിയിലുള്ളത് മേടണ്ടായില്ല റേഡിയോ നിലയത്തില്. അപ്പോഴൊക്കെ ഞാനിത് കാണണം, ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ ആഗ്രഹമായിരുന്നു.
0: അറിയാം നടന്ന ഇന്നിപ്പോ ആ ഒരു ആഗ്രഹം നടന്നില്ലേ? എ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ? ഇന്ന് ദീന ചേച്ചി ഒരിക്കലും മറക്കാത്തൊരു ദിവസാണ്. കാര്യം റേഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് ദീന ചേച്ചിയെ സംബന്ധിച്ചിട്ട്. പണ്ട് റേഡിയോ കേൾക്കാൻ വേണ്ടി പോയപ്പോ അടി വാങ്ങിയതും ആരുടേന്ന് അടി കിട്ടിയത്? അമ്മയുടേന്നാണോ അച്ഛന്റേന്നാണോ? ആരുടേന്നാ തല്ലി കിട്ടിയത്? തല്ലി കിട്ടിയത് ആരുടേന്നാ? അതെ അതെ അതെ. അതെ അതെ, മോൻ അമ്മയുടെ ആ ആഗ്രഹം അറിഞ്ഞു വാങ്ങിച്ചു തന്നൂലോ. നമ്മള് പറഞ്ഞു മേടിച്ചു തരണതും അറിഞ്ഞു മേടിച്ചു തരണതും വലിയ വ്യത്യാസം ഉണ്ടല്ലോ. ദീന ചേച്ചി ഒരുപാട് ഭാഗ്യവതിയാണ്. മോനത് അറിഞ്ഞ് അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം ആ ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് മോൻ കൂടെ ഉണ്ടായില്ലോ. ദീന ചേച്ചി പറയുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവണ്ട വാക്കുകളിൽ നിന്ന് എത്രമാത്രം

0: രണ്ടുപേരും അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ളത്. ആഹാ, അത് ശരി. ഓ ആ, അതന്നെ ഏറ്റവും വലിയൊരു സന്തോഷല്ലേ ചേച്ചി.
1: ഞങ്ങള് ജീവിച്ചു തുടങ്ങി 36 വർഷം. ഒരു വാക്കിനിടയിൽ രണ്ട് മക്കളായി, ആള് പഠിപ്പിച്ച് മക്കളെ കല്യാണം കഴിച്ചു. മോനെ കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തി എപ്പോഴും ആള് പോണം.
0: അത് ശരി.
1: പെട്ടെന്ന് സംഘത്തായ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്ക് ആള് അങ്ങനെയായിരുന്നു. ഫോൺ റേഡിയോ മേടിച്ചിരുന്നു. അതിൽ കൂടെ ഞാൻ എന്റെ മനസ്സിന് ഒരു മോചനം കൊടുത്ത പോലെ.
0: അതെ അതെ, ചേച്ചിയുടെ മനസ്സാണ് എന്ന് മകൻ അറിയാമത്.
1: അരികിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും ആളെ കാര്യം പറയാൻ പറ്റാത്തൊരു
0: വിഷമം. അപ്പൊ ദീന ചേച്ചി അപ്പോ വീണ്ടും വിളിക്കണം, കാരണം ദീന ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി എത്രമാത്രം ചേട്ടൻ ഇഷ്ടമായിരുന്നു എന്നുള്ളത്. പേരെന്തായിരുന്നു ഹസ്ബൻഡിന്റെ? അതാ കോള് കിട്ടിയപ്പോ ചേച്ചിയുടെ എക്സൈറ്റ്മെന്റ് ഞാൻ കേട്ടു. നല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സംസാരിക്കാൻ പറ്റാണ്ട്. കേക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ആ ഗാനായിരിക്കും ചേച്ചി ചോദിച്ചത് ഇപ്പൊ. അത് ശരി. ഓ ഇഷ്ടായിരുന്നു. ഇപ്പൊ ചേച്ചി ഇപ്പൊ ചോദിച്ചത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേ ആയിരുന്നു അല്ലേ? അത് ശരി. ആഹാഹാ, അപ്പൊ ദീന ചേച്ചി വീണ്ടും വിളിക്ക. അപ്പൊ ചേട്ടനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു പാട്ടാണ് ഇനി റേഡിയോ കേൾക്കുക കേട്ടോ. ആ റേഡിയോ ചേച്ചിനെ ഓഫ് ചെയ്യേ വേണ്ട. ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ്, അത് മനസ്സിന്റെ ഒരു മോചനാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മകനും മരുമകളും ഒക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ. ആ അതാണ്. ആ ദീന ചേച്ചിയുടെ ആ നല്ല മനസ്സിന്റെയാണ്. അപ്പൊ ദീന ചേച്ചി വീണ്ടും വിളിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. ദീനചേച്ചിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്നതാണ് റേഡിയോയും റേഡിയോ നിലയവുമെല്ലാം. ഒരുപാട് കഥകൾ നമ്മളോട് പറഞ്ഞു അല്ലേ? അപ്പൊ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കോള് കണക്ട് ആയപ്പോൾ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ആള്. അപ്പൊ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ഒരു ഗാനമാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 0484 242 8101 ആണ് കേട്ടോ.

0: യുവർ ചോയ്സ് ഓൺ റെയിൻബോ എഫ് എം 107.5 വിത്ത് മീ ആർ ജെ ശാലിനി. നമ്മുടെ കൂടെ ഇപ്പൊ ദാ സംസാരിക്കാനായിട്ട് ഒരാളെത്തിയിട്ടുണ്ട്. നമസ്കാരം, ഇതാരാണ്?
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: എന്റെ പേര് അമ്പിളി എന്നാണ്.
0: എവിടെന്നാ വിളിക്കണേ?
1: ഞാൻ വിളിക്കുന്നത് പള്ളുരുത്തിയിൽ.
0: പള്ളുരുത്തിയില്? പള്ളുരുത്തിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: പള്ളുരുത്തിയില് നല്ല സുഖമായിട്ട് പോകുന്ന എല്ലാവരും. പിന്നെ ചെറിയ തോതില് മഴയൊക്കെ പെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
0: അത് ശരി. ജോലിയൊക്കെ കഴിഞ്ഞോ അമ്പിളിയുടെ?
1: ജോലികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു.
0: തീർന്നുകൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യണം അമ്പിളി, അത് ചോദിച്ചില്ല.
1: ഞാന് ഒരു ജനസേവ പള്ളുരുത്തി തന്നെ ഒരു ജനസേവാ കേന്ദ്രത്തില് വർക്ക്
0: ചെയ്യുന്നതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജൂൺ 30-ാം തീയതി സെൽഫ് എന്യൂമറേഷൻ പരിപാടികളൊക്കെ പള്ളുരുത്തി ആ വാർഡിൽ എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? തീരാറായിക്കൊണ്ടിരിക്കണം. അപ്പൊ
1: എല്ലാവരും തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നുണ്ട്.
0: ആ
1: പിന്നെ ചെയ്യാൻ പറ്റാത്തവര് ഞങ്ങളുടെ അടുത്ത് രണ്ടുപേരൊക്കെ വന്ന വരവ് കുറവാണ്. എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്.
0: ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം പൂർത്തിയായില്ലേ ആ വാർഡില്? ആയിക്കൊണ്ടിരിക്കണം. ആ ഒരു സന്തോഷമുണ്ട്.
1: തീരുന്നതിന്റെ ഒരു സൈറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പക്ഷെ അത് അത് വരുമ്പോഴാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നത്.
0: അത് നമ്മുടെ ഏകദേശം ആ ഒരു ലൊക്കേഷന്റെ അടുത്ത് വന്നാലും മതി.
1: അത് ഏകദേശം കിട്ടിയാ മതി.
0: മതി.
1: അത് ഫോണിൽ ചെയ്യുമ്പോഴും ഫോണിൽ തന്നെയാണല്ലോ ചെയ്യുന്നത്.
0: അതെ.
1: ചെയ്യാൻ പറ്റാത്തവരൊക്കെ വന്നുണ്ട് ഞങ്ങളുടെ
0: വരുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ സഹായിച്ചും കൊടുക്കണ്ട് അല്ലേ? ആ ഒരു സഹായം ചെയ്ത് കഴിയുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ അവിടെ എന്യൂമറേറ്റേഴ്സ് ഒക്കെ വന്ന് നോക്കിയോ സ്ഥലവും കാര്യങ്ങളെല്ലാം?
1: ഇല്ല, നമ്മുടെ ഇവിടെ വന്നിട്ടില്ല. ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് ചോദിച്ച് പിന്നെ നമ്മള് ഇന്നലെയാണ് ഞങ്ങള് മൂന്നുപേരുണ്ട്.
0: അത് ശരി.
1: അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ചെയ്തു. പിന്നെ രണ്ടു മൂന്ന് കസ്റ്റമർ വന്നവർക്ക്
0: ചെയ്തു കൊടുത്തു.
1: പിന്നെ ഇപ്പം ആശാ വർക്കർമാര് അവരുടെ അങ്ങനെ കുറച്ച് ആൾക്കാർ അവര് ചെയ്യുന്ന ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട്.
0: അതെ അതെ.

0: ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പള്ളുരുത്തിയിലെ സെൽഫ് എന്യൂമറേഷൻ പരിപാടികളൊക്കെ ഏകദേശം ഒരു 90% പൂർത്തിയായെന്ന് നമുക്ക് പറയാം അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട് അമ്പിളിയുടെ?
1: വീട്ടിലെ ഹസ്ബൻഡ് കടത്തിലിന്റെ വർക്കാണ് പള്ളുരുത്തി തന്നെ.
0: ആ
1: ഷാജി എന്നാണ് പേര്.
0: അത് ശരി.
1: പിന്നെ എനിക്ക് 3 കുട്ടികളാണ്.
0: ഓ ഗ്രേറ്റ്.
1: മൂത്താള് മാളവിക, ഫോർച്യൂൺ അക്കാദമിയിലെ സിവിൽ സർവീസിന്റെ.
0: അത് ശരി മിടുക്കി. അപ്പോ അടുത്ത വർഷം മാളവികയുടെ പേര് പത്രത്തിലും ടിവിയിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു. അപ്പൊ മാളവിക ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ഫോർച്യൂണില് ജോയിൻ ചെയ്ത്? പി ജി കഴിഞ്ഞിട്ടാണ്. ഏതായിരുന്നു പി ജി?
1: എക്കണോമിക്സ്
0: ആയിരുന്നു. ഓക്കെ. ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ മോള് പഠിക്കുന്നത്? അപ്പൊ അവിടെ ഹോസ്റ്റലിലാണ് അല്ലേ?
1: ആഹാ. അപ്പൊ അവളുടെ അടുത്താണ് നിൽക്കുന്നത്.
0: അത് ശരി. അപ്പൊ അടുത്ത വർഷം
1: ഇന്നലെ വൈകുന്നേരമാണ് പോയത്.
0: അത് ശരി. ഓ ഓ ഓ. ഇളയ രണ്ടുപേരുടെ ട്വിൻസിന്റെ പേര് പറഞ്ഞില്ല?
1: ട്വിൻസിന്റെ പേര് ആർച്ച വൈഗ.
0: ആർച്ച വൈഗ. 3 പെൺകുട്ടികളുടെ അമ്മയാണ്. ആ 3 ഉണ്ണിയാർച്ചമാര് അല്ലേ? അപ്പോ രണ്ടുപേരും ഇനി ചേച്ചിയുടെ പാതയിൽ തന്നെ സിവിൽ സർവീസിലേക്കാണോ പോവാൻ ഉദ്ദേശിക്കുന്നത്?
1: അവർക്ക് സിവിൽ സർവീസിലെ അവർക്ക് പൈലറ്റ് അങ്ങനെ ഉള്ളതിനൊക്കെ ഭയങ്കര താല്പര്യം.
0: ഓ അത് ശരി. അപ്പൊ 3 മക്കളെയും ഉണ്ണിയാർച്ചമാരായിട്ട് തന്നെയാണ് അമ്പിളി ചേച്ചി വളർത്തിയത്?
1: രണ്ടുപേരും.
0: അത്താണ് അമ്പിളി ചേച്ചി കണ്ടോ, എനിക്ക് ഒറ്റയ്ക്ക് ആ ക്രെഡിറ്റ് വേണ്ട. മിടുക്കി ചേച്ചി ആ സ്നേഹം. അപ്പൊ ആദ്യമായിട്ടാണല്ലേ അമ്പിളി ചേച്ചിക്ക് വിളിച്ചിട്ട് കിട്ടണത്?
1: ഇല്ല, ഞാൻ ആദ്യമായിട്ട് വിളിക്കും. എനിക്ക് റേഡിയോ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. 2-3 വർഷമായിട്ട് എന്റെ റേഡിയോ പോയിരിക്കുന്നതായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ ഇതുപോലെ ഹെഡ്സെറ്റ് ഒക്കെ കൊടുക്കാൻ വയ്ക്കാൻ വേണ്ടി ഒരു പുള്ളി വരുന്നു. അപ്പം ഞങ്ങളുടെ ഓണർ കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയക്ക് അറിയാം എനിക്ക് റേഡിയോ ഇഷ്ടമാണ്.
0: അത് ശരി.
1: കൃഷ്ണപ്രിയ എനിക്ക് വാങ്ങി തന്നതാണത്.
0: ഓ സ്നേഹസമ്പന്നയായ എന്താ പറയാ, ആ ഒരു കൊളീഗിനോടുള്ള സ്നേഹം എത്ര ഭംഗിയായിട്ട് അല്ലേ.
1: പിന്നെ അതുപോലെ തന്നെ തസ്മി, ഞങ്ങൾ 3 പേരുമാണ് ഓഫീസിലുള്ളത്.
0: അത് ശരി.
1: പിന്നെ ഒരു പുതിയ സ്റ്റാഫ് വന്നിട്ടുണ്ട്, അത് എടക്കുച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓ
1: അവിടെ പേര് നന്ദന.
0: നന്ദന ആരെയും വിട്ടില്ല.
1: ഞങ്ങള് 4 പേരുണ്ട്.
0: അപ്പൊ രാവിലെ എപ്പോ ഇറങ്ങും ഓഫീസിലേക്ക്?
1: ഓഫീസില് ഞാനൊരു 10 മണിക്ക് നമ്മളെ പോവുള്ളൂ. ഇതിനു മുമ്പായിട്ട് തസ്മി വരും.
0: അത് ശരി. ആഹാഹാ. ആഹാഹാ. അപ്പോ അമ്പിളി ചേച്ചിക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ ഗാനം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പള്ളുരുത്തിയിലെ എല്ലാവരെയും അന്വേഷിച്ചു എന്ന് പറയുക. മാളവികയ്ക്ക് ഈ വർഷം തന്നെ സിവിൽ സർവീസ് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. താങ്ക് യു. അപ്പോ വീണ്ടും വിളിക്കുക. എത്ര രസമായിട്ടാണല്ലേ അമ്പിളി ചേച്ചി സംസാരിച്ചത്. ആ ഒരു സെൽഫ് എന്യൂമറേഷൻ നടപടികളെല്ലാം ഏകദേശം പള്ളുരുത്തിയിൽ പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷമൊക്കെ ചേച്ചിയുടെ ശബ്ദത്തിൽ മനസ്സിലായി. അപ്പോൾ നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ പരിപാടികളൊക്കെ വേഗം തീർത്തോളൂ. 2 ദിവസം കൂടെ സമയമുണ്ട്. 29-30 ദിവസങ്ങളിലായിട്ട് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവാ ചോയ്സ് ആണ്. വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്. അമ്പിളി ചേച്ചി ആവശ്യപ്പെട്ടത് തുടരും സിനിമയിലെ ഒരു ഗാനമാണ്. ദാ പാട്ട് തുടരും.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് അമരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഇനി നമ്മുടെ അമ്പിളി ചേച്ചി ആവശ്യപ്പെട്ട തുടരും സിനിമയിലെ ഗാനമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും സ്വന്തമായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടമുള്ള പാട്ടുകൾ വേണമെങ്കിൽ യുവർ ചോയ്സിലേക്ക് എത്രയും വേഗം വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, 0484 242 8101.

0: ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടതാ. നമ്മുടെ കൂടെ ഒരാളെ എത്തിയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്. യുവർ ചോയ്സിലേക്ക് എത്തിയിരിക്കുന്നത് ആരാ? നമസ്കാരം, കേൾക്കാമോ?
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ് ആദ്യമായിട്ട് കോള് കിട്ടിയത്? സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നത് ആരാണത്?
1: എന്റെ പേര് ദീപ.
0: ദീപ, എവിടെന്നാ വിളിക്കണേ ദീപ? ഒന്ന് റിലാക്സ് ചെയ്ത് സംസാരിച്ചോളൂ, ഒരു ടെൻഷനും വേണ്ട. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ദീപയുടെ? ആ, മക്കൾ എത്രയായി? ആഹാ, പിന്നെ മോൻ പ്ലസ് വണ്ണ് പഠിക്കുന്നു. ഡിഗ്രി ഏത് സബ്ജക്റ്റ് എടുത്തിരിക്കണേ മോള്?
1: ബികോം
0: ടാക്സേഷൻ ആണ്. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യണു? ദീപ എവിടെയാ വർക്ക് ചെയ്യണേ? അത് ശരി. ഓ, രണ്ടുപേരും ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് നിക്കുകയാണ് അല്ലേ? അപ്പൊ ദീപയുടെ വീടും പരിസരവും അപ്പൊ നമുക്ക് ഊഹിക്കാം എത്ര മാത്രം ക്ലീൻ ആയിട്ടായിരിക്കും വീട് ഇട്ടിരിക്കണേ എന്നുള്ളത്. രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണല്ലോ.
1: അപ്പോ
0: കുറച്ച് വെള്ളം കുടിക്കണോ? ആ ആദ്യമായിട്ട് വിളിച്ച് കിട്ടേണ്ട ഒരു സന്തോഷത്തില് ശബ്ദമൊന്നും ഇങ്ങനെ പുറത്തേക്ക് വരണില്ല, ടെൻഷൻ ആയിട്ട് ഇങ്ങനെ വിറക്കലൊക്കെ പോലെ തോന്നുന്നുണ്ട്.
1: ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഞാൻ റേഡിയോ വെക്കുന്ന, അതിലോട്ട് എനിക്ക് സമയമുള്ള പോലെ.
0: ആഹാ,
1: അപ്പൊ ഞാൻ എപ്പോഴും നമ്പർ എനിക്ക് എടുക്കാൻ പറ്റാറില്ല. പിന്നെ ഞാൻ മകനെ കൊണ്ടത് തേങ്ങാട് മാഡത്തിന്റെ ഇത് തുടങ്ങിയപ്പോ തന്നെ അങ്ങനെ എനിക്ക് കിട്ടി
0: എന്ന് വിളിച്ച് എല്ലാരും പറഞ്ഞു കേട്ടോ. നമ്പർ കിട്ടാറില്ല, അപ്പൊ ഇന്നിങ്ങനെ വേഗം വേഗം എടുത്ത് വെച്ചു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഇന്നിപ്പോ പുതിയ ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റിയാലും എനിക്ക് സന്തോഷം.
1: അയ്യോ, എനിക്ക് ഒരുപാട് സന്തോഷം, ഞാൻ ഒട്ടും മറക്കൂല. മാഡത്തിന്റെ പേര്?
0: എന്റെ പേര് ശാലിനി.
1: ശാലിനി,
0: അപ്പോ ക്ലീനിങ്ങില് പോകുമ്പോ അവിടെ റേഡിയോ വെച്ചിട്ടാണോ ജോലി ചെയ്യാറ്?
1: ഇല്ല, അങ്ങനെയൊന്നും പറ്റാറില്ല എനിക്ക്.
0: ഇല്ല,
1: പാർട്ട് ടൈം ക്ലീനിങ് ആണ്. അപ്പൊ ഒരു 8:30 to 11 വരെയാണ് എന്റെ സമയം.
0: ആഹാ, അപ്പൊ അത് കഴിഞ്ഞാ പോരാ അല്ലേ?
1: അത് കഴിഞ്ഞാ പോരാ,
0: പോരാൻ പറ്റും. ഓ, നല്ല കാര്യം. അപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ചും കൂടെ സമയം ചെലവഴിക്കാനും പറ്റും. അതെ അതെ അതെ, വിശ്രമവേളകൾ നമുക്ക് വീട്ടിൽ വന്നിരുന്ന് ആനന്ദകരമാക്കാം. ഓ, അത് ശരി. അപ്പോ ദീപോട് ഞാൻ നേരത്തെ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് പാട്ട് ഏതാണെന്നൊന്നും പ്ലാൻ ചെയ്തില്ല, ഏത് നല്ല പാട്ടാണെങ്കിലും സ്വീകരിക്കും എന്ന് ആള് പറയണ്ടായിരുന്നു. അപ്പോ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പാട്ടൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വിളിക്കാട്ടോ. അപ്പോ എല്ലാവരെയും അന്വേഷിച്ചു എന്ന് പറയാ, ഹസ്ബൻഡിനെയും മക്കളെയും എല്ലാവരെയും അന്വേഷിച്ചു എന്ന് പറയാ.
1: പേര് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ.
0: ഓ, പറയൂ പറയൂ.
1: എന്റെ ഭർത്താവിന്റെ പേര് ധർമ്മജൻ.
0: ആ,
1: മോളുടെ പേര് ഗൗരി.
0: ഗൗരി.
1: മകന്റെ പേര് ഗൗതം.
0: ഗൗതം. ഗൗരി, ഗൗതം, ധർമ്മജൻ, ദീപ. പാതാളത്തുനിന്ന് അല്ലേ?
1: അതെ അതെ
0: അതെ. അപ്പോ പാതാളത്തുള്ള എല്ലാവരോടും വിളിച്ചു പറഞ്ഞോളൂ ഇതിപ്പോ ഞാൻ ആവശ്യപ്പെട്ട പാട്ടാണെന്നുള്ളത് കേട്ടോ. വർത്താനം പറയുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിക്കണേ എന്നുള്ളത്. ഒരുപാട് സന്തോഷം ഈ ഒരു സന്തോഷത്തില് ഭാഗമാകാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോ ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കുക.
1: ഓക്കേ.
0: അങ്ങനെ ദീപ പെട്ടെന്ന് വിളിച്ചു കിട്ടി. ഒട്ടും പ്ലാൻഡായിരുന്നില്ല ആ പാട്ട് ഏതാണ് വേണ്ടതെന്നുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വച്ചോളാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആള്. ദാ വരുന്നു ഹൃദയത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ആകാശവാണി റെയിൻബോ എഫ് എം 107.5 യുവർ ചോയ്സിന്റെ സമയമാണ്. സമയം 1 മണി കഴിഞ്ഞ് 53 മിനിറ്റും 57 സെക്കൻഡും ആയിരിക്കുമ്പോൾ നമ്മുടെ യുവർ ചോയ്സിലെ ലാസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. നമസ്കാരം, ആരാണ്?
1: നമസ്കാരം, എന്റെ പേര് അഖിൽ ശിശുപാൽ എന്നാണ്.
0: അഖിൽ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: എന്ത്
0: ചെയ്യണു അഖിൽ?
1: ഓഫീസറാണ്, കാക്കനാട് ജയിലിലെ.
0: കാക്കനാട്
1: ജയിലിലെ പ്രിസൺ ഓഫീസറാണ്.
0: ഓ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ആദ്യം പേരൊക്കെ വിളിച്ചു, അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് പ്രിസൺ ഓഫീസറാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഒരു ബഹുമാനം. സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോളുടെ പേര് ക്ഷേത്ര. ഓ, വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണല്ലോ. അതെ അതെ, ആ ഒരു കാലഘട്ടത്തിൽ അരുൺ അഖിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതെ അതെ, വിഷ്ണു 1, വിഷ്ണു 2. പിന്നെ അവസാനം നമ്മൾ ഇനീഷ്യൽ വെച്ച് മാത്രമല്ല, അന്ന് ഒരുപാട് അഖിലുമാരുണ്ടായിരുന്ന സമയത്ത്. അതുകൊണ്ട് നന്നായി, വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര്. അതെ അതെ, അച്ഛന്റെ പേര് കൂട്ടി വിളിച്ചിട്ടുണ്ടോ പണ്ട്? ആരെങ്കിലും എടാ ശിശുപാല എന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിക്കും. അപ്പോ അച്ഛനൊരു സംശയം, എന്നെയാണോ അവനെയാണോ വിളിച്ചേന്നല്ലേ? ഉണ്ട്. ഇപ്പൊ പോലീസ് ആയിട്ടും ആ വിളിക്ക് കുറവൊന്നുമില്ല.
1: ഞാൻ ആക്ച്വലി ഒരു 13 വർഷമായി ഇപ്പൊ സർവീസിൽ.
0: ഓ ഗ്രേറ്റ്, ഒന്നും കൂടെ ബഹുമാനം കൂട്ടിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് എഴുന്നേറ്റ് നിന്നു കേട്ടോ. കാര്യം അത്രയും കഷ്ടപ്പെട്ട ആ ഒരു പ്രായത്തിൽ പി എസ് സി മേടിച്ചെടുത്തല്ലോ. അല്ല, എന്തായാലും അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചോണ്ടാണല്ലോ 23 വയസ്സിൽ സർവീസിൽ കയറുന്നത്. അത് ശരി. അത് ശരി. ഓ, മോളിപ്പ ഏത് ക്ലാസ്സിലാ? ഏത് സ്കൂളിലാ ക്ഷേത്ര കുട്ടി പഠിക്കണേ? KV2. എവിടെയാ? കടവന്ത്രയിലാണോ? കട്ടാരി ബാഗിലാണല്ലേ. ആഹാ, ഏത് മിസ്സാ ക്ലാസ് ടീച്ചർ ക്ഷേത്ര കുട്ടിയുടെ? കേട്ടില്ല മോളെ. ബത്തേരി മാം. ഓ, അപ്പോ ക്ഷേത്രക്കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരിക്കുമല്ലേ അച്ഛൻ ചോദിച്ചേക്കണേ. അച്ഛൻ പാട്ട് പാടാൻ എപ്പോഴും പാട്ട് തരാറുണ്ടോ ഉറങ്ങുമ്പൊക്കെ? അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ ക്ഷേത്ര പറയാറുണ്ടോ എന്റെ അച്ഛൻ പോലീസാ, നല്ല ഇടി ഇടിക്കുന്നു പറയാറുണ്ടോ? കുറുമ്പ് കാണിക്കുമ്പോ പറയാറുണ്ടോ? അച്ഛനോട് യൂണിഫോമിൽ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പറഞ്ഞിട്ടുണ്ടല്ലേ.

0: കുട്ടികൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ ആ പ്രായത്തില്.
1: ഇയാള് പ്രൗഡാണ് അതിൽ. അംഗനവാടി ഫുള്ള് കോട്ടേജിലായിരുന്നു.
0: ആ
1: സമയത്ത് ഫുൾ യൂണിഫോമിൽ പോയിട്ട് വിളിക്കലും പോകലും ഒക്കെ ആയിരുന്നു അംഗനവാടി.
0: അതെ അതെ അതെ. അതെ അതെ. എല്ലാ മക്കൾക്ക് ആ ഒരു എന്റെ അച്ഛൻ പോലീസാന്ന് പറയാനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ലല്ലോ. ഓ
1: എക്സ്പീരിയൻസ്
0: ആണ് അത്. നമുക്ക് ഇപ്പൊ സംസാരിച്ചപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയി സാറിന്റെ അടുത്ത്.
1: ഞാൻ ആക്ച്വലി ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ പറയും കുട്ടികളോട്, ജയിലിലേക്ക് വരരുത്, ജയിലിലേക്ക്
0: വരരുത്.
1: ഇപ്പൊ തൂഫാനൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന
0: സമയത്ത്. അതെ അതെ അതെ അതെ. 1 മില്യൺ തൂഫാൻ. അതെ, തീർച്ചയായിട്ടും.
1: ഞാൻ ആക്ച്വലി കുട്ടികളുടെ ജയിലിലാണ് വർക്ക് ചെയ്യണത്. കേരളത്തിലെ ഒരേ ഒരു ജയിലാണ് അത്. കാക്കരള ആർക്കും അറിയില്ല. 18-നും 21-നും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളുടെ ജയില്.
0: അത് ശരി.
1: വലിയ ആൾക്കാരൊന്നും ഇല്ല
0: അവിടെ. ഇല്ല. ഓ ഓ ഓ.
1: കുട്ടികൾ ആദ്യമായിട്ട് വരുമ്പോ നമ്മൾ അങ്ങനെ കെയർ ചെയ്ത് ക്ലാസ്സൊക്കെ ഇട്ട്.
0: അതെ അതെ. അത് എന്താ പറയാ, ശരിക്കും അത്ര ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ അവർ ആ ഒരു ചെറു പ്രായത്തിൽ കുറ്റവാളിയായിട്ട് വരിക എന്നുള്ളത്. അതെ അതെ. സാർ, നമ്മുടെ സമയത്തിന്റെ ഒരു ഇത് മൂലം നമ്മളൊന്ന് കോള് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അവസാനത്തെ കോളായിരുന്നു. നമ്മുടെ 2 മണിക്ക് ഇംഗ്ലീഷില് വാർത്തകളുണ്ട്. അപ്പൊ സാർ ആവശ്യപ്പെട്ട ആ ഒരു ഗാനം വരികയാണ്. ഓക്കെ, താങ്ക് യു സാർ. സാറ് മകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടത്തോടെ ആവശ്യപ്പെട്ട ഒരു ഗാനമാണ്. അപ്പോൾ 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

പുറത്ത് നല്ല മഴ ഇങ്ങനെ കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു മസാല ചായ കുടിച്ചാലോ? 3 ഗ്ലാസ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞ് ഏലക്കായ, ഒരു കഷ്ണം ഗ്രാമ്പൂ, ഒരു കറുവപ്പട്ട നന്നായി ചതച്ച് ക്രഷ് ചെയ്ത് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. നമ്മൾ 3 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. ആ വെള്ളം 2 ഗ്ലാസ്സായിട്ട് ചുരുങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 2 ഗ്ലാസ്സായി ചുരുങ്ങിയതിന് ശേഷം തേയില ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് അരിച്ചെടുത്ത് അതിലേക്ക് പാലും പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ഒരു മഴയത്ത് ഈ ഒരു മസാല ചായയും കുടിച്ച് ഒരു പുസ്തകം വായിച്ചിരിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ?

സാഗർഗാവ് സി ഗംഗാധർ ശ്രീനിവാസ്, ലക്ഷ്മി പ്രസന്ന, മനസ്വിനി, ചന്ദ്രയ്യ മല്ലവ്വ, ലവണ്യ, രേവന്ത്, മെഹസ്വിൻ, ശ്രീനു, സുജാത, ഗ്രീഷ്മ, ദീപക്, രമേശ്, കനക്, ലക്ഷ്മി, ശ്രീജ, സായികുമാർ ഓർ സുഷമ. ഓർ യേ ഖത് ഹമേ മിലാ ഹേ ഹത്ബന്ദ് കരേലി സെ ഭായി രാമാധാർ ധ്രുവ്, സഞ്ജയ് കുമാർ ധ്രുവ് ഓർ സഞ്ജു കുമാർ കാ. ആപ് സഭി സുനാ ചാത്തേ ഹേ ശൈലേന്ദ്ര സിംഗ് കി ആവാസ് മേ ഫിൽമ് തരാനാ കാ യേ ഗീത്.

0: ये है विविध भारती।
1: उजाले उनकी यादों की। उजाले उनकी यादों की।

0: ശ്വാനി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. സമയം 5 മണി കഴിഞ്ഞ 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും നൽകിയ സംഭാവനകൾക്കുള്ള പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ രാജ്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. മുൻ പ്രധാനമന്ത്രി വി പി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി നരസിംഹറാവു നൽകിയ നിർണായക സംഭാവനകൾ എക്കാലവും നിലനിൽക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയ്ക്കുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികരംഗം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായി പുരുഷ ടി ട്വന്റി പരമ്പരയിലെ 2nd മത്സരം വൈകിട്ട് 6. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം രാത്രി 12:30. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ. FM Rainbow.

0: മുന്നോട്ട് പോവാം. എന്താണ് രാഖി ഇന്നത്തെ ദിവസത്തെ കുറിച്ചൊരു ഈവനിങ്? ഇന്നൊരു നല്ല സായനാണ്, നല്ല മനോഹരമായിട്ടുള്ള സായനാണ്. കാരണം
1: മഴ
0: നല്ല ശക്തമായ മഴയാണ്. മഴ പെയ്തത് എങ്ങനെ വന്നത് ഇങ്ങോട്ട്?
1: ഞാൻ ബസ്സിന് വന്ന.
0: ബസ്സിന് മഴ കാണുമ്പോ എങ്ങനെയുണ്ട്?
1: ബസ്സില് മഴയും പിന്നെ ഒരു പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ നല്ല രസമാണ്.
0: ബസ്സിലാവുമ്പോ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പാട്ട് കേട്ട് മഴ ആസ്വദിച്ച് പോവാം. വണ്ടിയിൽ സ്കൂട്ടറിൽ
1: അപ്പൊ
0: ഞാൻ സ്കൂട്ടറിലാണ് വന്നത്, എന്നാലും ഞാൻ എൻജോയ് ചെയ്തു. കാരണം മഴയുടെ ശക്തിയുള്ള ആ ഒരു കാറ്റും നമ്മൾ ഓടിക്കുന്ന ഇതിന്റെ ഒരു ട്യൂണും ഉണ്ടല്ലോ, വണ്ടിയുടെ ഒരു ട്യൂണും വെച്ചിട്ട് ഞാൻ തന്നെ ഒരു പാട്ട് പാടി ഇങ്ങനെ ഫ്രണ്ടില് ഓടിച്ചിങ്ങനെ വരുമായിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയപ്പം ആ ഇന്ന് ഓണ്ടഗോ അടിച്ചു പൊളിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പൊ ഇന്നത്തെ ഒരുപാട് സ്പെഷ്യാലിറ്റി നമുക്ക് പറയാനുണ്ടല്ലേ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളില് ഇന്ന് സ്പെഷ്യാലിറ്റീസ് പറയണം, ഒരു ഗെയിം നമുക്ക് പ്ലാൻ ചെയ്യണം, പിന്നെ നല്ല നല്ല പാട്ടുകൾ വിടണം.
1: ഓക്കെ,
0: അപ്പം എല്ലാവർക്കും ഒരു നല്ല ഈവനിങ്. നാളെയാണ് ഒരു പ്രതീക്ഷ, എന്നും നാളെ പ്രതീക്ഷ എന്ന് പറയാം, പക്ഷെ നമുക്ക് ഇന്നേ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ.
1: അതെ,
0: കേട്ടുകൊണ്ടിരിക്കൂ
1: ആകാശവാണി കൊച്ചി FM Rainbow 107.5
0: ഓൺ ദ ഗോ OTG എന്ന പ്രോഗ്രാം.

0: ഗുഡ് ഈവനിങ്, വെൽക്കം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് സ്വാഗതം. ഒരാൾ തിരിഞ്ഞിരിക്കാനുള്ള, എന്താണ് തിരിഞ്ഞിരിക്കാനുള്ള ഒരു ഉദ്ദേശം? ഞങ്ങളിന്ന് ഓൺ ദ ഗോയിൽ രണ്ടുപേരുണ്ട്. ഇപ്പൊ ഈ ഒച്ച എടുക്കണ എന്നെ മനസ്സിലായി കാണും അല്ലെ? എന്റെ പേര് രശ്മി.
1: ഞാൻ രാഖി.
0: രാഖിയും രശ്മിയും ആണ് ഇന്ന് ലൈവിൽ. ഒരു സംശയം, ഇന്ന് നമ്മൾക്ക് 8 മണി വരെ ഉണ്ടോ?
1: ഇന്ന് 8 മണി വരെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്.
0: കാരണം ഇന്ന് ക്രിക്കറ്റ് ഉണ്ട് അല്ലെ?
1: അതെ,
0: ക്രിക്കറ്റ്, വിമൻസ് ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് 6:30 വരെയാണ് നമ്മുടെ ടൈം. 6:30 നുള്ളിൽ നമുക്ക് ഗെയിമുകളും പാട്ടുകളും സംസാരങ്ങളും ഒക്കെ ആയിട്ട്

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ 20 മിനിറ്റ് ഇവിടെ തീർന്നിരിക്കുന്നു. 5 മണി കഴിഞ്ഞ് 20 മിനിറ്റായി. എത്ര വേഗം സമയം പോയത്. ഓക്കെ, അപ്പം ഇന്ന് എന്താണ് പ്രത്യേകത ദിവസത്തിന്റെ?
1: ഇന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്.
0: രണ്ടല്ല, ഒത്തിരി പ്രത്യേകതകൾ
1: ഒരുപാടുണ്ട്.
0: എന്നാലും എടുത്തു പറയേണ്ടത് രണ്ട് പ്രത്യേകതകളാണ്. ഏതൊക്കെയാണ്?
1: ഇന്ന് ദേശീയ ഭക്ഷണ ദിനം, അതായത് നാഷണൽ
0: ഫുഡി ഡേ ആണ്. ഫുഡി ഡേ, അതായത് ഇപ്പൊ അടുക്കളയിൽ പുതിയ പുതിയ പരീക്ഷണം നടത്താനും അതുപോലെ തന്നെ ഒരു മികച്ച ഭക്ഷണം അത് ഉണ്ടാക്കിയിട്ട് അത് കഴിച്ച് അതിന്റെ ഇഷ്ടം പങ്കിടാനൊക്കെ ഉള്ള ഒരു
1: ദിവസമാണ്.
0: ഓക്കെ, അപ്പം നാഷണൽ ഫുഡി ഡേ ആണ്. പിന്നെ ഇന്ന് ആ ഫുഡിൽ തന്നെ കപ്പ, നാഷണൽ ടാപ്പിയോക്ക ഡേ ആണ്. അതില് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിട്ട് കപ്പയുള്ളവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉള്ളത് തന്നെയാണ്
1: അല്ലെ? അറിയാനില്ല, കേരളത്തില് കപ്പ ഇഷ്ടമില്ലാത്തവര് വളരെ കുറവായിരിക്കും.
0: കപ്പ ഇഷ്ടമില്ലാത്തവര്, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാലോ. കപ്പ ഏറ്റവും കൂടുതൽ കഴിക്കണ മലയാളികളാന്ന് പറയുന്നുണ്ട്. എന്നാ കപ്പ എവിടെന്ന് ഉണ്ടായ?
1: അതൊരു ചോദ്യമാണല്ലോ.
0: അതൊരു ചോദ്യമല്ലേ. നമുക്കിപ്പോ ഈ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് വിളിക്കാം ആൾക്കാർക്ക് അല്ലെ? ഇതാണ് ചോദ്യം.
1: ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്നവര് വേഗം ഫോൺ എടുത്ത് വിളിക്കുക.
0: വിളിക്കേണ്ട നമ്പർ ഏതാണ്? 0484-242-8101 എന്നതാണ് നമ്പർ.
1: 0484-242-8101.
0: അതല്ല, നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ മടിയാണ്,
1: വാട്സ്ആപ്പ്
0: ചെയ്യാം. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എന്താണ്? 8547-341075 എന്നുള്ളതാണ് വാട്സ്ആപ്പ് നമ്പർ. ഇനി നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇൻസ്റ്റയും ഫേസ്ബുക്കും. ഇൻസ്റ്റയുടെ ഐ ഡി എന്ന് പറയുന്നത് FM Rainbow Kochi 107.5, FB ഐ ഡി ആകാശവാണി കൊച്ചി FM Rainbow 107.5. അപ്പൊ ഈ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, കൂടാണ്ട് നമ്മളെ ഫോണും വിളിച്ച് പറയാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ന് നാഷണൽ ടാപ്പിയോക്ക ഡേ ആണ്, അതുകൂടാണ്ട് ഫുഡി
1: ഡേയും ആണ്. അപ്പോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കേരള മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായ കപ്പ വന്നത് എവിടെ നിന്നാണ്?
0: അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, അത് ഉണ്ടാക്കാൻ എങ്ങനെയാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്, അതിനെ
1: പരീക്ഷണങ്ങളൊക്കെ
0: അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ദേ കോൾസ് വന്നിട്ടുണ്ട്, നമുക്ക് എടുത്തു നോക്കാം.
1: എടുത്തോക്കാം.
0: ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
1: ആരാണിത്? ആൽവിൻ.
0: ആൽവിൻ എന്നാണോ പറഞ്ഞേ? ഹലോ.
2: ഹലോ, കേക്കോ?
0: ആ കേക്കാം. പേരൊന്നുകൂടെ പറയോ.
2: ആൽബിറ്റ്.
0: ആൽബിറ്റ്. എവിടെന്നാണ്? എറണാകുളം. എറണാകുളത്ത് എവിടെയാണ്? ഓക്കെ. അപ്പൊ ഇന്ന് നാഷണൽ ഫുഡി ഡേ ആണ്.
1: ആൽബിൻ ഫുഡി ആണോ?
0: ഏതൊക്കെ ഭക്ഷണമാണ് ഇഷ്ടം?
2: എല്ലാ ഭക്ഷണവും ഇഷ്ടം.
0: എന്നാലും നമുക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നണ ഏതാണ്?
2: ബിരിയാണി. ബിരിയാണി.
0: ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ?
1: എപ്പോ കിട്ടിയാലും തിന്നോ? മൂക്കുമുട്ട ബിരിയാണി മടുക്കില്ല അല്ലേ?
0: ഏത് ബിരിയാണിയാ? രണ്ടുപേരും ചോദിച്ചു.
1: ബിരിയാണിയിൽ ഏത് ബിരിയാണിയാണ് ഇഷ്ടം? ചിക്കൻ ആണോ? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ? ആണ്. അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത കൊടുക്കാറുണ്ടോ? അതായത് നമ്മുടെ ഒരു സിഗ്നേച്ചർ അതിൽ കൊടുക്കാറുണ്ടോ? ഇല്ല. എങ്ങനെ, കൂടുതൽ സ്പൈസി ആയിട്ടാണോ എങ്ങനെയാ ഉണ്ടാക്കാറ്? ആണല്ലേ.
0: ഇവിടെ എറണാകുളത്തെ ഏത് കടയിൽ നിന്നാണ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം?
2: കപ്പ കാപ്പി.
0: ഓക്കെ, അപ്പം ഇതുപോലെ

0: ഫുഡ് ഇഷ്ടപ്പെട്ട ആൾക്ക് കപ്പ ഇഷ്ടമാണോ? ഇന്ന് നാഷണൽ ടാപ്പിയോക്ക ഡേയും കൂടെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: കേട്ടിരുന്നോ?
2: കേട്ടിരുന്നു.
1: ആ ഉത്തരം പറയാൻ വേണ്ടി വിളിച്ചാണല്ലേ. അപ്പൊ എന്നാ വേഗം പറഞ്ഞോളൂ.
0: ബ്രസീൽ. ഓക്കെ, കറക്റ്റ് ഉത്തരമാണല്ലോ. ഫുട്ബോൾ ഫാനാണോ? ഫുട്ബോളിൽ ബ്രസീലാണോ ഇഷ്ടം?
1: അല്ല, പക്ഷെ കപ്പ കഴിക്കും അല്ലേ.
0: ഓക്കെ, അപ്പം കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബിരിയാണി ഫാൻ ആയിട്ടുള്ള ആൽബിൻ അല്ലേ?
2: ആൽബിറ്റ്.
0: ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: അച്ഛൻ,
0: അമ്മ, ചേട്ടൻ, അവരൊക്കെ ഉണ്ടോ? ഇപ്പൊ
1: എന്ത് ചെയ്യുക? ആൽബിറ്റ് എന്ത് ചെയ്യുവോ? ആഹാ, പഠിക്കുകയാണല്ലേ. ഓക്കെ,
0: ചേട്ടന്റെ പേരെന്താ പറഞ്ഞേ? ആൽവിനും ആൽബിറ്റും. ഓക്കെ, അപ്പോ ഒത്തിരി സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. കറക്റ്റ് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ഒരു ഇഷ്ടമുള്ള പാട്ട് പറയാം.
1: പാട്ടുണ്ടോ ഇഷ്ടമുള്ളത്? എന്താ പേര്?
0: ഹിഷാം. ഓക്കെ, ഓക്കെ, അപ്പൊ 1983 നെഞ്ചിലെ നെഞ്ചിലെ ഇട്ടാ മതിയോ? ഓക്കെ, അപ്പൊ ദേ വരുന്നു ട്ടോ ആ പാട്ട്.
1: അപ്പൊ ശരി, സന്തോഷം, ബൈ.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: വെൽക്കം ബാക്ക്
2: ഓൺ ദ ഗോ ഒ ടി ജി എന്ന പ്രോഗ്രാമിലേക്ക്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന് സമയം ഇന്ന് 6:30 വരെയാണ് കേട്ടോ. അപ്പോ നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു, നാഷണൽ
1: ഫുഡി ഡേ.
2: ഫുഡി ഡേ. അപ്പോ അപ്പവും സ്റ്റൂവും അതല്ലെങ്കിൽ പുട്ടും കടലയും അതും അല്ലെങ്കിൽ പൊളിച്ച പൊരിച്ച എന്താ കരിമീൻ, ഇതിനെ കുറിച്ചൊക്കെ പറയാനാണെന്ന് തോന്നുന്നു. ഒരാൾ ലൈനിലുണ്ട്,
1: ആരാ നോക്കാം.
2: ഹലോ,
3: ഹലോ,
2: ആരായിരുന്നു?
3: ഞാൻ സാജിദ ഗഫൂർ, കൊടുങ്ങല്ലൂർന്ന്.
2: കൊടുങ്ങല്ലൂർന്ന് സാജിദ ഗഫൂർ. ഓക്കെ, ഇന്ന് നാഷണൽ ഫുഡി ഡേ ആയിട്ട് എവിടെയെങ്കിലും പോയോ, രുചി തേടി പോയോ റെസ്റ്റോറന്റുകളിൽ, അതോ തന്നെ വീട്ടിലുണ്ടാക്കിയോ?
3: ഇല്ല, എവിടെയും പോയില്ല, വീട്ടിലുണ്ടാക്കി.
2: വീട്ടിൽ
1: സ്പെഷ്യൽ
3: ഒന്നുമില്ല, ചിക്കനും ബീഫും.
2: പിന്നെ സ്പെഷ്യൽ ഇല്ലേ?
1: ഡെയിലി
2: ഉണ്ടോ? ഇന്നുണ്ടോ? അപ്പൊ
1: സ്പെഷ്യൽ എന്ന് പറയുന്നത്
2: എന്ത്? ചിക്കൻ കറിയാണോ വെച്ചത്? ചിക്കൻ വരട്ടിയതാണോ? എന്താ വെച്ചത്?
3: ചിക്കൻ റോസ്റ്റ്, പിന്നെ നെയ്ച്ചോറും.
1: ആഹാ,
2: ചിക്കൻ റോസ്റ്റ്, നെയ്ച്ചോറ്, ബീഫ് ഉലർത്തിയതോ?
3: ബീഫ് ഇല്ല, അത് ഇന്നലത്തേതായിരുന്നു.
1: ബീഫിന് ഓരോ ദിവസം കൂടുമ്പോഴും
2: ടേസ്റ്റ് കൂടും, വച്ചിരിക്കും തോറും ടേസ്റ്റ് കൂടും അല്ലേ.
1: എന്നാ മസാല ഒക്കെ ഒന്നും ഇങ്ങനെ നന്നായി പിടിച്ച് അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ.
2: അതിന്റെ കൂടെ കപ്പയൊന്നും ഇല്ലായിരുന്നു ഇന്ന്, നാഷണൽ ടാപ്പിയോക്ക ഡേ ആയതുകൊണ്ട് കപ്പയൊന്നും ഇല്ലായിരുന്നു. കപ്പയുടെ
1: ആണോ? ഫാനാണോ?
3: ഫാനാണ്, ഹസ്ബൻഡ്.
2: കപ്പയുടെ കൂടെ എന്തൊക്കെ കൂട്ടിയാ കഴിക്കാറ്?
3: കപ്പയുടെ കൂടെ മീൻ കൂട്ടി കഴിക്കും.
2: മുളക് മീൻ കറിയാ?
3: അല്ല, മീനും കപ്പയും കൂടി വെക്കും.
2: മീനും കപ്പയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടോ?
3: അതെ അതെ.
1: എന്ത് മീനാ ഇടുക അതില്?
3: അതില് ചാളയോ അല്ലെങ്കിൽ അയില, അങ്ങനെ വെക്കും.
2: ഞാൻ മുളക് കറി വെച്ചിട്ട് അതില് കപ്പയിലേക്ക് ഒഴിച്ച് കഴിക്കണത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതെ അതെ, അത് ഭയങ്കര ടേസ്റ്റാ. ഇത് ഞാൻ അതേ,
1: ഞാനും
2: മീൻ അതിന്റെ ഒപ്പം ഇട്ട് കഴിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലാരൊക്കെയുണ്ട്?
3: നല്ല വിശേഷം, ഹസ്ബൻഡും

0: രണ്ടു മക്കളും.
1: ഹസ്ബൻഡിന്റെ പേരെന്താണ്? ഗഫൂറോ?
0: ഹസ്ബൻഡിന്റെ പേര്
1: ഗഫൂർ. ഓക്കെ, എന്ത് ചെയ്യണു? സജിത എന്തെങ്കിലും വർക്ക് ചെയ്യാണോ?
0: ഇല്ല ഇല്ല, വർക്കൊന്നും ചെയ്യണില്ല. പിള്ളേര് രണ്ടുപേരുണ്ട്, അത് ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാള് പ്ലസ് ടു.
1: ആൺകുട്ടികളാണോ രണ്ടുപേരും?
0: അതെ അതെ, രണ്ടുപേരും ആൺകുട്ടികളാണ്.
1: അവര് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യോ?
0: അവര് എനിക്കായിട്ട് ഹെൽപ്പ് ചെയ്യില്ല, അവര് ഉണ്ടാക്കി കഴിച്ചോളൂ.
2: തനിയെ ഉണ്ടാക്കും അല്ലേ?
1: അവരെന്താ ഉണ്ടാക്ക?
0: അവര് വല്ല മുട്ട ഓംലെറ്റോ
2: മാഗി
0: മാഗി.
1: അല്ലാതെ പൊതുവെ അമ്മയെ സഹായിക്കുന്ന മക്കളാണോ?
2: സജിത കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ?
0: അതെ അതെ, കുക്ക് ചെയ്യും. അങ്ങനെ ഇഷ്ടമായിട്ടല്ല.
1: ഏറ്റവും നന്നായിട്ട് വെക്കുന്ന വിഭവം ഏതാണ്? ഹലോ,
0: എനിക്കറിയില്ല.
2: ഹസ്ബൻഡ് പറയാറില്ലേ ഇത് ഇത്
1: ഗഫൂർക്ക് എന്താ പറയാറ്? ഏറ്റവും നന്നായിട്ട് നീ വെക്കുന്നു എന്ന് പറയുന്നത് ഏതാ?
2: ഇത് ഗംഭീരായിട്ടുണ്ട് അല്ലെ, അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറയണത് ഏതാ?
0: അങ്ങനെയൊന്നുമില്ല, എല്ലാ ഭക്ഷണവും നല്ലതായി.
1: ഓ, അതൊരു വലിയ കൈപ്പുണ്യാണല്ലോ, എന്ത് വെച്ചാലും നന്നായിട്ടുണ്ടെന്ന് എല്ലാരും പറയൂല.
0: അപ്പോ
2: ഒരു നല്ല പാചകക്കാരിയാണെന്ന് അർത്ഥം.
1: കോൺഫിഡൻസ് ഉണ്ടാവല്ലേ, വേറെ ആരും കുറ്റമൊന്നും പറയുന്നില്ല, എന്നാ പിന്നെ ഞാൻ ഉണ്ടാക്കും, നന്നായിട്ട് ഉണ്ടാക്കും എന്തെങ്കിലും പറയാം.
2: അതങ്ങ് പറഞ്ഞോ ധൈര്യമായിട്ട്.
0: ഫുഡ് ബിരിയാണിയൊക്കെ വെക്കും, മുട്ടക്കറി ഉണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും.
1: ഓക്കെ, അപ്പൊ ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നാണ് മൊത്തം
2: പാചകം?
0: ഇല്ല ഇല്ല ഇല്ല, വല്ലപ്പോഴും
2: വല്ലപ്പോഴും.
1: ആളെന്ത് ചെയ്യണു?
0: ഡ്രൈവറാണ്.
1: ഓക്കെ, അപ്പോ ഒത്തിരി സന്തോഷം സജിതയോട് സംസാരിക്കാൻ സാധിച്ചാല്. കൊടുങ്ങല്ലൂർ മഴയുണ്ടോ? എന്തോ
2: കിട്ടിയില്ലേ?
1: അത് ഇന്നിപ്പോ ഇഷ്ടമുള്ള ഫുഡിനെ പറ്റി പറയാൻ വേണ്ടിട്ട് അവസരം തന്നതാണ്. ഓക്കെ,
2: സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണോ?
0: അതെ അതെ, രാവിലെ തുടങ്ങി 6 മണിക്ക് വെച്ചാ, പിന്നെ അതിനിടയിൽ ഒരു 1 മണി 2 മണിയൊക്കെ ആവുമ്പോ കുറച്ചു നേരം ഓഫ് ചെയ്യും, പിന്നെ വീണ്ടും ഇതുപോലെ 5 മണിയാവുമ്പോ വീണ്ടും വെക്കും.
1: കൊച്ചിയിലൊക്കെ
0: പാട്ട് സെലക്ട് എടുത്തിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, അപ്പോ സമയം, ഏതെങ്കിലും പാട്ടിന്റെ റിക്വസ്റ്റ് ഉണ്ടോ? ഏതാണ്?
0: മലറുവാക കൊമ്പത്തെ എന്നുള്ള ഒരു പാട്ടില്ലേ, എന്നും എപ്പോഴും അല്ലേ.
1: ഓക്കെ, ആ പാട്ടിട്ട് തരാം കേട്ടോ. ഇത്ര നേരമായിട്ട് ഞങ്ങള് മനസ്സിലായില്ലത്. എന്റെ പേര്
2: തുടക്കത്തിൽ പറഞ്ഞിരുന്നു
1: രശ്മി,
2: ഞാൻ രാഖി.
1: രശ്മിയും രാഖി ആർ സ്ക്വയർഡ് ആണെന്ന്.
2: അതെ.
1: ഓക്കെ,
0: ഉച്ചക്ക് അശ്വതി, പിന്നെ വേറെ
2: ശാലിനി.
1: അപ്പൊ ഉച്ചക്കും പാട്ട് ചോദിച്ചിരുന്നോ?
2: കേട്ടത് പറഞ്ഞതാ.
1: ഓക്കെ, അപ്പം ശരി എന്നാ, ഇപ്പൊ നല്ല ഫുഡൊക്കെ ഈവനിങ്ങിലും ഉണ്ടാക്കി കഴിക്കൂ.
2: രാത്രി എന്താ സ്പെഷ്യല്?
0: രാത്രി
2: അത് തന്നെ അല്ലേ. ഓക്കെ,
1: ഓ, നമുക്ക് റെസ്റ്റ് വേണ്ടേ? ഫുൾ ടൈം ഇങ്ങനെ അടുക്കളയിൽ ഇരിക്കാൻ പറ്റും? നമ്മള് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഇത്തിരി ഇരുന്ന് റെസ്റ്റ് ചെയ്ത സമയം വേണം അല്ലേ.
0: അതെ അതെ.
1: അപ്പൊ ശരി കേട്ടോ, പാട്ട് വെച്ചുതരാം.
0: കിട്ടിയതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം.
1: ഓക്കെ സജിത, ബൈ.
2: ഓക്കെ ബൈ.
0: ഓക്കെ, താങ്ക് യു.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം റെയിൻബോ ആർജി രശ്മിയും
1: രാഖിയും.
0: രാഖിക്കും രശ്മിക്കും ഒപ്പം ഇന്ന് ഓൺ ദ ഗോ 6:30 വരെ ഡ്രൈവ് ചെയ്ത് പോവാണ്. നമ്മളോടൊപ്പം ഡ്രൈവ് ചെയ്ത് കൂട്ടുകൂടാനായിട്ട് ഒരാളുണ്ട്. ആരാണെന്ന് നോക്കാം.
1: ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം.
0: ആരായിരുന്നു?
2: ഞാൻ മനോഹരൻ.
0: പെരിഞ്ഞനം. എന്തൊക്കെ ഉണ്ട് അവിടെ വിശേഷം?
2: ഇവിടെ മഴ തുടർന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ചോർച്ചുണ്ട്.
0: നല്ല മഴയുണ്ട് അല്ലേ?
2: മഴയായിരുന്നു. പേര്
0: ഓക്കെ. അപ്പൊ നമ്മള് നിന്ന് നല്ല ഊർജസ്വലമായിട്ട് പാചക രംഗത്തേക്കൊക്കെ കടക്കാൻ പറ്റിയൊരു ദിവസമാണെന്നു.

0: ഇന്ന് നാഷണൽ ഫുഡ് ഡേ ആണ്.
1: ഫുഡ് ഡേ ആണോ? നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണോ? എന്തുണ്ടെങ്കിലും ഷുഗർ ഉണ്ടോ? ശരി,
0: ഷുഗർ പിടിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി?
1: എന്നാലും ഒന്നും വിടൂല്ല നമ്മള് അല്ലേ.
2: അപ്പൊ സൈക്കിളിന്റെ വർക്ക് എടുക്കുമ്പോള് ഡോക്ടർമാര് പറയുന്ന ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കമ്പനിയുടെ വരുമാ. ചായലൊക്കെ പതിനെട്ടാണ് കുടിക്കും, പിന്നെ പായസം ഒന്നും കുടിക്കില്ല, പിന്നെ മറ്റേ പഴവർഗ്ഗങ്ങളും കഴിക്കും.
0: അപ്പം ഷുഗർ ഉണ്ടെങ്കിലും അത് ഒഴിവാക്കിയിട്ട് ഏത് ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്?
2: എനിക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ചോറും പുട്ടും കടല അല്ലെങ്കിൽ പുട്ടും പഴവും അങ്ങനെയൊക്കെയാണ് കഴിക്കാറ്.
1: നോൺ വെജ് കഴിക്കില്ല?
2: കഴിക്കാറുണ്ട്, അല്ല ആഴ്ചയിൽ മാസത്തിലൊക്കെ കഴിക്കും.
1: ആ ശരി.
0: ഉണ്ടാക്കോ ഫുഡ്?
2: ഫുഡൊക്കെ ഉണ്ടാക്കാം, ഫുഡൊക്കെ ഞാൻ എന്റെ അമ്മയ്ക്ക് സൂര്യ ഫുഡൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾക്ക് ചായ കച്ചവടം ഉണ്ടായിരുന്നു
1: ആദ്യം. അത് ശരി. എന്താണ് അവിടുത്തെ സ്പെഷ്യൽ? എന്താ അല്ല, എന്നാലും
0: അവിടെ ഉണ്ടാക്കിയിരുന്ന എന്ത് ചെറുകടികളാണോ?
2: ശർക്കരയും നാളികേരവും ഉണ്ടാക്കിയിട്ടുള്ള വെച്ചിട്ടുള്ള അവിടെ ഉണ്ടാക്കാൻ പൊരുത്തലാണ്. പിന്നെ ഉണ്ടംപൊരി, നെയ്യപ്പം, പുട്ടി, അല്ല വെള്ളപ്പം, നൂലപ്പം, പിന്നെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് ശർക്കരയും നാളികേരവും വെച്ചിട്ട് ഉണ്ടി ഉണ്ടാക്കും, സവാള വട ഉണ്ടാക്കും.
1: അതിൽ ഏതിനായിരുന്നു ഡിമാൻഡ്?
2: ഡിമാൻഡ് നല്ല അന്ന് നെയ്യപ്പത്തിനാണ് ഡിമാൻഡ്.
0: ഇപ്പൊ കൊറേ നാളായോ നിർത്തിയിട്ട്?
2: ഞാൻ നിർത്തിയിട്ട് ഇപ്പൊ കുറച്ച് നാളായി. കാരണം പിന്നെ ഞാൻ അവിടെ കടകളിൽ നിന്നിരുന്ന്, ഞങ്ങൾക്ക് സ്വന്തം കട ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കടകളിൽ നിന്നിരുന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സൈക്കിൾ കട തുടങ്ങി നിർത്തിയിട്ട്. അതുകൊണ്ട് വേറും അത് ചായ കച്ചവടം കൊണ്ട് വെറുപ്പായി, എന്നുവെച്ചാല് ഫുൾ ടൈം തന്നെയല്ലേ, അത് കാരണം ഇപ്പൊ സൈക്കിൾ
1: കടയാണ്.
0: അപ്പൊ ഈ ഫുഡ് എപ്പോഴും ഉണ്ടാക്കുന്നോണ്ടാണ് അതിനോട് വെറുപ്പ്?
2: അല്ല അതല്ല, കാലത്തൊട്ട് 5 മണിക്ക് എണീറ്റിട്ട് പിന്നെ 8-9 മണിയാവും വീട്ടിൽ പോകുമ്പോ. ഇതിലങ്ങനെയല്ല, ഈ കടയിൽ നമുക്ക് ഇഷ്ടമായിട്ട് പറത്തി പോകാം, നമുക്ക് പണിയെടുക്ക എത്ര സമയം പണിയെടുക്കണെങ്കിൽ എത്ര ലഭിച്ചില്ലല്ല, അത്ര ആണെങ്കിലും താതി കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല, നാളേക്ക് എടുത്താലും മതി, അത് പറ്റില്ലോ, ലായകരല്ല അങ്ങനെ പറ്റുമല്ലോ.
1: ശരിയാ.
0: ഇപ്പൊ എരിഞ്ഞനത്ത് തന്നെയാണോ ഈ സൈക്കിൾ കട?
2: സൈക്കിൾ കട.
1: ഭാര്യ ഉണ്ടാക്കണതിൽ ഏറ്റവും ഇഷ്ടമേതാ?
2: ഭാര്യ ഉണ്ടാക്കണല്ല, ഞാൻ പറഞ്ഞു കൊടുക്കും കറികളൊക്കെ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലാണ്ട് ആൾക്ക് തന്നെ മൂപ്പര് ഈ ഇറച്ചി മീനൊന്നും കഴിക്കാത്ത ആളാണ്. അപ്പൊ എന്റെ കയ്യിൽ ഞാൻ തന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ശരിയായിരിക്കും.
1: കുക്കിംഗ് പഠിപ്പിച്ചത് ചേട്ടനാണല്ലേ?
0: അങ്ങനെ പഠിപ്പിച്ചതിൽ ഉണ്ടാക്കിയത് ഇഷ്ടായത് എന്താണ്?
2: ഇഷ്ടായത് വെള്ളപ്പച്ചി വിടും മുമ്പ്. അത് ചെയ്യുന്നത് മറ്റേ പൈപ്പാലിലാണ് ചെയ്യുക. അത് ഞാൻ പറയും ചീഞ്ചട്ടിക്ക് സ്ഥലമായിട്ട് ടേസ്റ്റ് കൂടുള്ളൂ. അത് ചീഞ്ചട്ടി ചൂടാനായിട്ട് മൂപ്പർക്ക് അധികം എക്സ്പീരിയൻസ് പോരാ.
1: ഇരുമ്പിന്റെ
2: ചട്ടിയിലല്ലേ,
0: വട്ടത്തില് കിട്ടാൻ.
1: അതെ അതെ,
2: ചായക്കച്ചോട്ടം.
1: നടുവിൽ ഇങ്ങനെ പൊങ്ങി നിക്കണ ഒരു അപ്പം അല്ലേ.
0: വീട്ടിലിപ്പോ അമ്മ ഉണ്ടോ?
2: അമ്മയില്ല, ഞാനിപ്പോ കടയിലാണ്.
0: ഇന്നും വർക്കിംഗ് ആണ്. ഇന്ന് ഞായറാഴ്ച ഒഴിവില്ല.
1: വീട്ടില് വേറെ ആരൊക്കെയല്ലേ?
2: എന്റെ ഭാര്യ, രണ്ട് മക്കള്.
1: മക്കളെന്ത് ചെയ്യാ?
2: മക്കള് ഒരാള് സോളാറിന്റെ കമ്പനി പോകുന്നുണ്ട്, ഉച്ചവരെയുള്ള പണിയുണ്ട്. പിന്നെ ഒരാള് ജോസ് ആലുക്കർ ഹൈദരാബാദ്.
1: ജോലിയാണല്ലേ.
0: ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും ഭക്ഷണത്തിനോടുള്ള ഇഷ്ടമൊക്കെ സംസാരിച്ച് ഞങ്ങളെയും കൂടെ അതിലെ ഇഷ്ടത്തിലോട്ട് കൊണ്ടുവന്നു. ആ വെള്ളയപ്പൊക്കെ
1: ഞാനും മനസ്സിൽ കണ്ടു.
0: ഓക്കെ,
1: ശരി. കപ്പ ഇഷ്ടാണോ ചേട്ടന്? കപ്പ ഇഷ്ടാണോ?
0: കപ്പ ഷുഗർ ഉള്ളവർക്ക് കഴിച്ചുകൂടാ?
1: കഴിച്ചുകൂടാ അല്ലേ.
0: ഷുഗർ കൂട്ടുന്ന ഒരു
1: കപ്പ ഡേയും കൂടിയാണ്. പണ്ട് കഴിക്കുമായിരുന്നില്ലേ?
0: അപ്പൊ ശരി.

0: ആ അപ്പൊ വീട്ടിലെല്ലാരും അന്വേഷിച്ചായിട്ട് പറയൂ, റെയിൻബോയിലേക്ക് ഇനിയും വിളിക്കൂട്ടാ എപ്പോഴെങ്കിലുമൊക്കെ. ഓക്കെ
1: ഓക്കെ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിങ്ങളോടൊപ്പം രണ്ട് സുഹൃത്തുക്കളാണുള്ളത്,
0: രാഖിയും
1: രശ്മിയും. ആർ സ്ക്വയർ ആണ് ഇന്ന്. ഞങ്ങളുടെ ആർ സ്ക്വയറിന്റെ കൂടെ കൂടാനായിട്ട് ഒരാളുണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ആരാണ്?
2: ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്.
2: ടെൽമ.
0: ടെൽമ എവിടുന്നാ?
1: ആലുവയിന്ന് കൊച്ചിയിലേക്ക് റൈഡാണ്. തന്നെത്താനാണോ വണ്ടി ഓടിക്കണേ?
2: അയ്യോ, ഞാൻ വണ്ടി ഓടിക്കുന്നില്ല, എന്റെ മോനാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങള് ഫാമിലി നാല് പേരുണ്ട്.
1: ആരൊക്കെ ഉണ്ട് പറയൂ.
2: ഞങ്ങൾ ഹസ്ബൻഡ്, മോള്.
1: ഹസ്ബൻഡിന്റെ പേരെന്താ?
2: ജൂഡി.
1: ജൂഡ്. മക്കളാ?
2: മക്കളെ ടോണി.
1: ടോണി. ബ്ലസ്സി. ഓക്കെ, അപ്പൊ ടോണി, ബ്ലസ്സി, ജൂഡ്, ടെൽമ എല്ലാരും കൂടെ ആലുവേന്ന്. ബ്ലോക്ക് ഉണ്ടോ വഴിയില്? പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോവാണോ?
0: അയ്യോ,
1: ഇന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ ദിവസമാണ്. ഇന്ന് ഫുഡി ഡേ ആണ്, നാഷണൽ ഫുഡി ഡേ ആണ്.
2: ഇന്ന് മഴയ്ക്ക് ആയതന്നേ. രാവിലെ ഞങ്ങക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഒരു സൺഡേ കിട്ടുമ്പോ ഇങ്ങനെ പോവാന്നൊക്കെ, പക്ഷെ ഇന്ന് മഴയായത് കാരണം പോയില്ല.
0: ഇത് ചുമ്മാ ഡ്രൈവ് ആണോ?
2: ആ, ചുമ്മാ ഒന്ന് കൊച്ചി വരെ പോവാന്നേ.
0: കറങ്ങാൻ വരുവാണോ കൊച്ചിക്ക്?
2: എന്തോ,
1: കൊച്ചിയിൽ എവിടം വരെ കറങ്ങാൻ പോവും?
2: കൊച്ചിയില് ഞങ്ങള് ഫോർട്ട് കൊച്ചി, ബൈപ്പിൻ, പിന്നെ നമ്മളെ ആ പുതിയ റോറോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ.
1: ആ, റോറോ സർവീസ്. ആ, അതിലൊക്കെ കയറാനാണ് ഉദ്ദേശം.
2: അല്ല, കേറിയിട്ടുണ്ട്, ഒത്തിരി തവണ കേറിയിട്ടുണ്ട്, പക്ഷെ പുതിയത് വരണം വന്നെന്ന് പറഞ്ഞു. അതൊന്ന് കാണാം.
1: അപ്പൊ ഒരു കട്ടൻ ചായയും എന്തെങ്കിലുമൊക്കെ കഴിക്കാലോ വഴിയിൽ നിന്നൊക്കെ?
2: അതെ അതെ, ഒരു ചെറിയ സ്നാക്സ്, അത്രേ ഉള്ളൂ.
1: എന്താ അപ്പൊ വീട്ടില് തന്നെ ഉണ്ടാക്കണ വിഷ്?
0: എന്തൊക്കെ ഡിഷാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്?
2: സൺഡേസ് സാധാരണ ഞങ്ങള് എന്തെങ്കിലും ഇത് ഫ്രൈഡ് റൈസോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട് സൺഡേസ്.
1: ഇന്നിപ്പോ ഉച്ചക്ക് എന്താ വെച്ചേ?
2: ഇന്ന് ഉച്ചക്ക് ചോറും ചിക്കൻ ഫ്രൈ, പിന്നെ തക്കാളിയും തൈരും കൂടിയുള്ള ഒരു ചാറുണ്ട്. ആ, അങ്ങനെ ആ ഒരു ചാറ് കറി, പിന്നെ പാവിക്കത്തോരനും.
0: അത് ചേച്ചിയുടെ സ്പെഷ്യൽ ആണോ, തക്കാളിയും തൈരും?
2: അതെ.
0: ആ, അതെന്താ, അതെന്താ സംഭവം,
1: അതെങ്ങനെ ഉണ്ടാക്കണേ ഞങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു.
2: പിന്നെ കടുക് ഉലുവ, കടുക് ഉലുവ, പിന്നെ വറ്റൽ മുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ
1: തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടുവാണോ അതില്?
2: ആ, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. രണ്ട് തക്കാളി മതി, ചെറിയൊരു മീഡിയം സൈസ് രണ്ട് തക്കാളി മതിയാവും. അത് വഴറ്റി കഴിഞ്ഞ് ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരൽപ്പം പിന്നെ മുളക് പൊടി മതി, അത് നമ്മുടെ ഇതിനനുസരിച്ച്. പിന്നെ കായപ്പൊടി, അത് വെച്ച് വന്ന് വരുമ്പോ തൈരിടുക, വെള്ളം ചേർക്കരുത് ഒട്ടും.
0: ആ,
2: എന്നിട്ടത് പിന്നെ നന്നായിട്ട് തൈര് തിളക്കരുത്, ഇളക്കി ഇളക്കി വെച്ചിട്ട്. നല്ല ടേസ്റ്റാണ്.
1: ഇതാണോ ഹസ്ബൻഡും മക്കൾക്കും ഏറ്റവും ഇഷ്ടം?
2: അങ്ങനെയില്ല, ഇന്ന് അങ്ങനെ ഉണ്ടാക്കിന്ന് മാത്രം.
0: ഇത് ഇത് ഏതിന്റെ കൂടെയാ?
2: മോനും കൂടുതലും ബീഫാണ് കാര്യം, ബീഫ് കറിയാണ്.
0: ഓ,
1: നമ്മൾ ഈ തക്കാളിക്കറി ചോറിന്റെ കൂടെ തന്നെയാണോ കഴിക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുമോ?
2: അതിങ്ങനെ വെച്ചില്ല, തൈരക്കിട്ട് വെച്ചില്ല.
0: ഇത് ചോറിന്റെ കൂടെ കഴിക്കാനാണ് അല്ലേ?
2: ചോറിന്റെ കൂടെ ഇങ്ങനെ ഒരു ചാറ് കറി
0: കഴിക്കാം.
2: ഇത് കേടാവില്ല, പിറ്റേ ദിവസം വേണമെങ്കിൽ ഉപയോഗിക്കാം, കാരണം ഇത് തരി വെള്ളം ചേർക്കാതെയാണ് അത് വെക്കുന്നത്.
1: പിന്നെ തൈരും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഒട്ടും കേടാവില്ല.
0: ഇതുപോലെ വേറെന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പി ഉണ്ടോ ചേച്ചിയുടെ കയ്യില്?
1: ഇന്ന് കപ്പ, നാഷണൽ ടാപ്പിയോക്ക ഡേ ആണ്. കപ്പ വെച്ചിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ?
2: കപ്പ വെച്ചിട്ട് ഞങ്ങള് കപ്പയും ബീഫും സാധാരണ വെക്കാറുണ്ട്, അത് ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും.
0: അത് ബിരിയാണി ആണോ, കപ്പ ബിരിയാണി ആയിട്ടാണോ വെക്ക?
2: കപ്പ ബിരിയാണി ആയിട്ടും വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് ചോറിന്റെ കൂടെ കറിയായിട്ടും വെക്കാറുണ്ട്.
0: ശരി.
2: ചില സന്ദേശ

0: അങ്ങനെ വെക്കും. ബീഫ് മേടിച്ചാല് കപ്പ വേണം.
1: ഓക്കെ, അപ്പൊ കപ്പയും മീൻകറിയും കഴിക്കാറില്ല?
0: കപ്പയും മീൻകറിയും കഴിക്കാറുണ്ട്, പക്ഷെ സൺഡേസ് ഞങ്ങള് പിന്നെ ബീഫാണ് ഇവിടെ മെയിൻ ആയിട്ട് വാങ്ങുക. ചില സൺഡേസ് ചിക്കൻ.
1: എന്ത് ചെയ്യണോന്ന് പറഞ്ഞില്ലല്ലോ ടെൽമ.
0: വീട്ടമ്മയാണ്.
1: ഹസ്ബൻഡ് എന്ത് ചെയ്യണു? ജൂടെന്ത് ചെയ്യണു?
0: ഇങ്ങനെ ഈ ഫൈലിംഗ്

0: മറ്റൊന്നൊരു ജബദീം ചിച്ചോർലിയ ജബദീം ചലേജാണ്.
1: ഓക്കെ, അത് കേൾക്കാട്ടോ.
0: താങ്ക് യു,
1: താങ്ക് യു.
2: ഓക്കെ, ബൈ.

0: ഓൺ ദ ഗോ ട്രൈബ് ടൈം മ്യൂസിക്കിൽ ഇന്ന് നാഷണൽ ഫുഡി ഡേ ആയതുകൊണ്ട് നമ്മളോടൊപ്പം ആ ഫുഡിനെ കുറിച്ചും ഫുഡിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഒരാളുണ്ട്. ഹലോ,
1: ഹലോ,
2: ഇതാരാണ്?
1: അച്ഛനാണ് വിളിച്ചത്. അച്ഛൻ ഇപ്പൊ ഡ്രൈവിംഗിൽ ആയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതാണ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഇപ്പൊ കൊടുക്കാം. ഓക്കെ.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, എവിടുന്നാണ് വിളിക്കണത്?
3: ഞങ്ങള് ആലുവ അടുത്ത് കീഴ്മാട്.
0: കീഴ്മാടിന്ന്? കീഴ്മാടിന്ന്. പേരെന്തായിരുന്നു?
3: ശിവകുമാർ.
0: ശിവകുമാർ.
2: ഹലോ
0: ഹലോ, വണ്ടി ഓടിച്ചിട്ട് കീഴ്മാടിന്ന് എവിടേക്ക് പോവാ?
3: ഞങ്ങള് ചേരാനല്ലൂർക്ക് പോണം. മകളെ വിവാഹം കഴിച്ച് കൊടുത്തേ ചേരാനല്ലൂര്.
2: ഓക്കെ, കാണാൻ പോവാണോ?
3: കുട്ടിയായിട്ട് അവളെ കൂടെ ആക്കാൻ പോയാ. രണ്ടു ദിവസം അവധി കിട്ടിയാൽ
0: അപ്പം നിങ്ങൾ എത്ര പേരുണ്ട് വണ്ടിയില്? അഞ്ചുപേരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ വാവയുടെ പേരെന്താ?
2: രുദ്രദേവ്.
0: ഓക്കെ,
2: അടിപൊളി പേരാണല്ലോ.
3: അശ്വതി. അവള്
0: അശ്വതിയാണ് ആദ്യം സംസാരിച്ചേ? അശ്വതി. ഓക്കെ, ഉണ്ണിമായ, അശ്വതി, ശിവകുമാർ, രുദ്രദേവ്. ഇനി ആരാ ഒരു അഞ്ചാമത്തെ ആള്?
3: റെനി.
0: ഓക്കെ, അപ്പൊ എല്ലാവരും കൂടെ യാത്രയൊക്കെ സുഖകരമാകൂ. നമ്മൾ ഇന്ന് നാഷണൽ ഫുഡി ഡേ ആണ്. ഫുഡിന്റെ ആളെന്ന് പറഞ്ഞാൽ കഴിക്കാനാണോ ഇഷ്ടം, ഉണ്ടാക്കാനാണോ ഇഷ്ടം? എനിക്കൊരു ക്രെഡിറ്റ് ആയാലും.
2: അതെ അതെ, ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഏതാ കഴിക്കാൻ?
3: എനിക്ക് ഏറ്റവും ഇഷ്ടം നോണിലാണെങ്കിൽ ചിക്കൻ കറിയാണ്. ചിക്കൻ കറി, നമ്മുടെ പഴയ നാടൻ തേങ്ങ വറുത്തരച്ച കറി.
2: അത് ശരി, വറുത്തരച്ച ചിക്കൻ കറി. അതിന്റെ കൂടെ എന്താണ്? ചോറാണോ ചപ്പാത്തിയാണോ?
3: ചോറും പിന്നെ ചപ്പാത്തിയും. ചോറാണെങ്കിൽ ചോറ് ചപ്പാത്തിയും കുഴപ്പമില്ല.
2: ഓക്കെ
0: ഓക്കെ. അപ്പം നിങ്ങളുടെ യാത്ര തുടരൂ. ഇതുപോലെ ഇനിയും ഇതുപോലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വീണ്ടും വിളിക്കാം
3: കേട്ടോ.
0: പാട്ടോ പാടിക്കോളൂ. നമുക്കിന്ന് 6:30 ഉള്ളു ടൈം, അതനുസരിച്ച് ലിമിറ്റ് ചെയ്ത് 2 വരി പാടാം.
2: അതെ
0: ശരി.
2: അപ്പൊ സന്തോഷം.
3: താങ്ക് യു,
2: അതെ അതെ, താങ്ക് യു.

0: പാട്ടിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് വലിച്ചു കയറുകയാണ്.
1: എന്താ കാര്യം?
0: ഇന്നത്തെ നമ്മുടെ നാഷണൽ ഫുഡി ഡേയുടെ കാര്യം പറഞ്ഞു, പക്ഷേ അത് കൂടാണ്ട് ഇന്ന് നാഷണൽ ടോ ഡേ ആണ്.
1: അതെന്താ
0: നാഷണൽ ടോ? മാക്സ് അറിയുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരാൾ ലൈനിലുണ്ട്. ഹലോ.
1: ഹലോ
2: ഹലോ,
0: നമസ്കാരം. റെയിൻബോയിലേക്ക്
1: സ്വാഗതം.
0: ബീന ടീച്ചർക്ക് സ്വാഗതം. ഇന്ന് നാഷണൽ ടോ ഡേ ആണല്ലേ?
2: ജൂൺ 28.
0: എന്താണ് മാഡം ടോ എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത്?
2: സർക്കിൾ കോൺസ്റ്റന്റ് ആണ്, 6.28 എന്നാണ് അതിന്റെ വാല്യൂ. അതായത് 2π വാല്യൂ ആണത്.
0: 2π വാല്യൂ ആണ്.
2: 2π കിട്ടണത് നമ്മുടെ സർക്കിളിന്റെ സർക്കംഫറൻസിനെ ഒരു റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 2π. അതാണ് ടൗൺ കോൺസ്റ്റന്റ്.
0: അപ്പൊ നമുക്കിത് പറഞ്ഞു തരുന്ന ബീന ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്തോ.
2: ഞാൻ ഭഗവതിലാസം ഹയർ സെക്കൻഡറിയിലെ മാത്സ് ഹയർ സെക്കൻഡറി വിഭാഗം മാത്സ് അധ്യാപികയാണ്.
0: മാത്സ് ടീച്ചറാണ്.
1: സന്തോഷമുണ്ട് ടീച്ചറോട് സംസാരിക്കാൻ പറ്റുന്നതിൽ.
0: നമുക്ക് എനിക്കൊരു ചെറിയൊരു ചിന്ന ചിന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
1: ഡൗട്ടാണോ?
0: അതെ. നമുക്ക് ഈ പൈയും കോസും സൈനും തീറ്റയൊക്കെ നമുക്ക് ജീവിതത്തിൽ ഇത് നമ്മൾ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ജീവിതത്തിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുക, അതല്ലെങ്കിൽ അത് ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മേഖല ഉണ്ടോ?
2: ഞാനിപ്പോ പൈ പറഞ്ഞില്ലേ, പൈ എന്ന് പറഞ്ഞാല് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിന്, അതായത് അതിന്റെ എന്താണ് വൃത്തപരിധിയെ എന്താണ് വ്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. സർക്കംഫറൻസിന്റെ ഡയമീറ്റർ കൊണ്ട് ഹരിച്ചാല് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് പൈ. പൈ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസസ് ഉണ്ടല്ലോ. നമ്മുടെ എന്താണ് കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ടെക്നോളജി പരമായിട്ടും പൈക്ക് ഇപ്പൊ നമ്മൾ എന്താണ് ക്ലോക്കൊക്കെ ക്ലോക്കിന്റെ സ്പീഡ്, കമ്പ്യൂട്ടർ പ്രോസസ്സർ അതിലൊക്കെ ഉപയോഗിക്കാം. എന്ത് പൈ ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് വാല്യൂസ് ഉള്ളതാണ്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇപ്പൊ ഒരു സർക്കുലർ പ്ലോട്ട് ആണെങ്കിൽ അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പൈ യൂസ് ചെയ്യാവുന്നതാണ്.
0: ഓക്കെ. അപ്പൊ മാത്സ് സ്പടികത്തിലെ സാറ് പറയുന്നത് പോലെ ഒരു
2: ചോദിച്ചല്ലോ, നിങ്ങൾ സൈനിങ് ക്ലോസ് ഒക്കെ പറഞ്ഞില്ലേ? അത് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഒരു വലിയൊരു മരത്തിന്റെ ഉയരം അളക്കണമെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഫിസിക്കലി ഒന്നും, കുട്ടികൾക്ക് എന്നല്ല നമുക്ക് അതിൽ ഫിസിക്കലി അളക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് വളരെയധികം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ, വലിയ വലിയ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ എഞ്ചിനീയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ ഫീൽഡ് പ്രൊഫഷണൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. വേറെ കുറെ യൂസസ് ഉണ്ട്.
0: സിവിൽ എഞ്ചിനീയേഴ്സിനൊക്കെ എന്തായാലും ഇതെല്ലാം ആവശ്യം വരും അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് മാത്സിനോട് വിരോധമുള്ളവർക്കും ഇഷ്ടം തോന്നാൻ ഇത് ടോഡേ, അതായത് മാത്സിലെ ആ ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടോയിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിനം കൂടെ ആയപ്പോ മാമിനോട് സംസാരിക്കാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷം.
2: നിങ്ങൾ എന്നെ വിളിച്ചതിൽ നിങ്ങളോട് നന്ദി പറയുന്നു.
0: ഓക്കെ. അപ്പോ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് ബീന ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. സ്കൂൾ ഏതായിരുന്നു മാം?
1: ഭഗവതി
0: വിലാസം
2: സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. അപ്പോ നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു.
2: താങ്ക് യു.
1: താങ്ക് യു ടീച്ചർ.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൻ്റെ സമയം ഏതാണ്ട് ഇന്ന് 6:30 തീരാണ്. അത് കഴിഞ്ഞിന്ന് ക്രിക്കറ്റാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: നമസ്കാരം.
0: ഹലോ, നമസ്കാരം.
2: ഓക്കെ,
0: ഇന്ന് നാഷണൽ ഫുഡി ഡേ ആയിട്ട് എന്താണ് ഇന്ന് ഫുഡ് വെച്ചത്? അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാം കേട്ടപ്പോഴെങ്കിലും ഇനി എന്നാ വൈകുന്നേരം എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഇന്നലെ കഴിക്കൂ. മഴ ഉണ്ടോ അവിടെ? തൃശ്ശൂരല്ലേ.
2: മഴ ഈ മഴ ഈ

0: നല്ല ചൂട് കട്ടൻ ചായയും ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ കപ്പ മുളക് ഇട്ടതൊക്കെ കഴിച്ചാൽ നല്ല രസം.
1: ആ ഇന്ന് കപ്പ നാഷണൽ ടാപ്പിയോക്ക ഡേയും കൂടെയാണ്.
0: കപ്പയും പൊട്ടി നല്ല ചൂട് കപ്പയും പൊട്ടി തരും, നല്ല ചൂട് കട്ടൻ ചായയും കൂടെ കുടിക്കാൻ നല്ല രസം.
2: അടിപൊളിയായി.
1: ഇവിടെ ഇരുന്ന് ഞങ്ങളെ കൂടെ കൊതിപ്പിക്കുകയാണ്.
2: വെള്ളം വരും ആയില്
0: ഭയങ്കര ഇഷ്ടമാത്. കപ്പ അതുപോലെ അതുപോലെ തക്ക അതേപോലെ തക്കപ്പുഴുക്ക് ഇങ്ങനെ മുളകിട്ടിട്ട്
1: മഴക്കാലത്ത് കഴിക്കണമെന്നാണല്ലേ പറയണത്, ഈ ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കൊക്കെ.
0: പിന്നെ മസാല ദോശ ഭയങ്കര
1: ഇഷ്ടമാണ്. അപ്പൊ നല്ലൊരു ഫുഡിയാണ്,
2: നല്ലൊരു കുക്കും.
0: ഭയങ്കര ഒരു ആഗ്രഹം ഇതിലേക്ക് വിളിക്കണം, ഇത് പറയണം എന്നുള്ളൊരു ഇതുകൊണ്ട് അങ്ങനെ വിളിച്ചതാ.
1: എന്താ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കണത്? എന്താ
0: ഞാന് എനിക്ക് ബീഫ് കറി ചിക്കൻ കറി ഒക്കെ നല്ല പോലെ ഉണ്ടാക്കാറിയാം. പിന്നെ തേങ്ങാച്ചോറ് അത് വെക്കും.
2: തേങ്ങാച്ചോറ്
0: തേങ്ങാച്ചോറ് ഒരു മഞ്ഞ കളറുണ്ട്.
2: അത് തേങ്ങ പാല് കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? പാല് വെച്ചാണോ?
0: തേങ്ങ ഇങ്ങനെ അഞ്ചില അരച്ചിട്ടും ചെയ്യാം, തേങ്ങാപ്പാല് വെച്ചും ചെയ്യാം.
1: ഓക്കെ. അപ്പൊ
0: വേറെന്തോ പേരെ പറയാം, തേങ്ങാച്ചോറ് എന്ന് പറയും ചിലടുത്ത്, എന്തോ വേറൊരു പേരെ പറയാം.
1: ഓക്കെ.
0: മഞ്ഞ കളറിലൊരു ചോറ്.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഉമ്മയും മോളും ഉണ്ട്. ഇപ്പൊ അവര് പ്രോഗ്രാം
2: കേട്ടോണ്ടിരിക്ക.
1: അപ്പൊ നിങ്ങള് മൂന്നുപേരായിട്ട് പുറത്തേക്കൊക്കെ യാത്ര ചെയ്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച്, ഇതുപോലെ ഒരു കട്ടൻ ചായയും എന്തെങ്കിലും ഒക്കെ പരിപ്പോടെ ഒക്കെ വാങ്ങിച്ച് കഴിക്കൂ. ഞങ്ങളുടെ സമയം 6:27 ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ
0: മോൾക്കും ഉമ്മക്കും നല്ലൊരു ഫുഡിന്റെ സംബന്ധിച്ചൊരു പാട്ട് വെക്കണേ.
1: ഓക്കെ, ഒരു പാട്ട് വെക്കാട്ടോ.
0: ശരി.
1: ഓക്കെ,
2: താങ്ക് യു.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്, ഒരു ചുംബനത്തിനായി.

0: Rainbow FM presents Giant of Waves. Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 29ാം തീയതി പുലർച്ചെ 12:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ പോരാട്ടം. വിജയത്തിൽ കുറഞ്ഞത് വേറൊന്നും ആഗ്രഹിക്കാതെ 5 തവണ വേൾഡ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഏറ്റുമുട്ടുന്നു ജപ്പാനുമായി 29ാം തീയതി രാത്രി 10:30. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.

This is Ring FM 107.5. Musically yours. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7 മണി കഴിഞ്ഞ് 55:15. ആ അതാണ്.

സമയം 7 മണി കഴിഞ്ഞ് 59:10. അല്പസമയത്തിനകം മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിൽ നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ

വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1-ാം സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയമെടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോ വികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ

ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്.

സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്. അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ 2 സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി.

കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കയ്യെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മക

അംഗമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല, അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ച് അറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അഴിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം
ഗണേശോത്സവം

0: ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: പ്രിയരെ, ഇപ്പോൾ കേട്ടത് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിൽ നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. ഇനി കേൾക്കാം ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ന്റെ

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: Family Welfare said that it will carry forward the vision of Pehle Teen Saal Sampoorna Dekhbhal, recognizing the critical importance of the first 3 years of life for child survival, growth, nutrition and early brain development. In the ICC Women's T20 World Cup, Australia defeated India by 6 wickets in their final Group A match at Lord's, London. Earlier, opted to bat first, India posted 170 runs, losing 4 wickets in the stipulated 20 overs. In reply, Australia scored 172 runs for 4 wickets in 19 overs. And that is the end of this news bulletin.
1: സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.